0: ഒപ്പം.
1: പരാജയങ്ങളിൽ മനനൊന്ത് പഠനം നിർത്താൻ തീരുമാനിച്ച വിദ്യാർത്ഥിക്ക് അധ്യാപകൻ ഒരു കുപ്പിയിലെ വെള്ളത്തിൽ കുറച്ച് മണ്ണ് കലക്കി നൽകി. കുറച്ചുനേരം അനക്കാതെ വെച്ചപ്പോൾ മണ്ണെല്ലാം താഴെ അടിക്കുകയും വെള്ളം പൂർണ്ണമായും തെളിയുകയും ചെയ്തു. ഇത് കാണിച്ചുകൊണ്ട് അധ്യാപകൻ അവരോട് പറഞ്ഞു, നിന്റെ മനസ്സിലെ ഇപ്പോഴത്തെ പ്രതിസന്ധികളും ഇതുപോലെയാണ്. പരാജയങ്ങളിൽ തളർന്ന് പിന്മാറാതെ അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ നിന്റെ ചിന്തകളും ഇതുപോലെ തെളിയും, മുന്നിലേക്കുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടും. പ്രതിസന്ധികളിൽ ക്ഷമയോടെ ഇരുന്നാൽ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാ.

0: അച്ഛനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 5, കൊല്ലവർഷം 1202, കന്നി 19, തിങ്കളാഴ്ച. ഇന്ന് ലോക അധ്യാപക ദിനം. ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ വിലയേറിയ സേവനങ്ങളെയും സംഭാവനകളെയും ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നു. സമൂഹത്തെ വാർത്തെടുക്കുന്നതിലും വിദ്യാർത്ഥികളുടെ ഭാവി ശോഭനമാക്കുന്നതിലും അധ്യാപകർ വഹിക്കുന്ന നിർണായക പങ്കിനെ ഓർമ്മിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. 94 യുനെസ്കോ ആണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. അധ്യാപകർ നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കാനും വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനും അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണിത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Time check. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി. The time is 7 o'clock.

ஜோ. ஹாய் ஹலோ, குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே ஏலிக்குட்டி. ഇന്ന് മോർണിംഗ് മോജോയിലേക്ക് മാത്രമല്ല എല്ലാവരെയും വെൽക്കം ചെയ്യേണ്ടത്, ഇന്നൊരു ബ്രാൻഡ് ന്യൂ വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു മൺഡേ മോർണിംഗ് ആണ്. സോ ഒരു ബ്രാൻഡ് ന്യൂ വീക്കിലേക്കും ഒരു ഫ്രഷ് ആൻഡ് എനർജറ്റിക് മോർണിംഗിലേക്കും കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് എ വെരി വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയർ ലിസ്ണേഴ്സ്. ഒരു പുതിയ വീക്കാണ്, പുതിയ എനർജിയാണ്. സോ ഒരു പോസിറ്റീവ് വൈബോട് കൂടി തന്നെ ഈ ഒരു മൺഡേ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഒരു ന്യൂ വീക്ക്, ഒരു ന്യൂ ഡേ എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മുടെ ലൈഫിലൊരു ന്യൂ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് തരുന്നത്. സോ ഇന്ന് നമ്മുടെ ലൈഫ്, നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കട്ടെ. ആൻഡ് കഴിഞ്ഞതൊക്കെ നമുക്കങ്ങ് മറന്നേക്കാം. ആൻഡ് ഒരു പുതിയ വീക്കാണ്, പുതിയ ഡേ ആണ്. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ മൺഡേ കൂടിയാണ്. സോ ദാറ്റ് നമ്മൾ ആ ഒരു ന്യൂ ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ഈ ഒരു മാസത്തെ വെൽക്കം ചെയ്യാം. ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ എത്ര പെട്ടെന്നാണല്ലേ 2026 എല്ലാ മാസങ്ങളും ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ 10th മന്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ആൻഡ് ഇന്ന് 5th ഒക്ടോബർ ആണ്. ആൻഡ് ഇനി നോക്കുവാണെങ്കിൽ നവംബർ, ഡിസംബർ രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 നമ്മളോട് ബൈ ബൈ പറഞ്ഞ് പോകാനും ഉള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നോക്കുവാണെങ്കിൽ ഒരു പുതിയ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വിൻ്റർ ആർക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒക്ടോബർ 1st ഡിസംബർ 31st വരെ നമ്മൾ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പക്ക ആയിട്ടൊരു 90 നമ്മുടെ കയ്യിൽ അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് അതിലൂടെ ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് നോക്കുവാണെങ്കിൽ 5 ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നമുക്ക് ആലോചിക്കാം, 5 അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയുള്ള ബാക്കി കിടക്കുകയാണ് 85 നമുക്ക് ഇന്ന് തട്ടേ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു മൺഡേ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് വെറുതെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണ്ട, എൻ്റെ മനസ്സിലേക്കൊരു കോട്ട് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. യു ഡോണ്ട് ഹാവ് ടു സീ ദ ഓൾ സ്റ്റേക്കേഴ്സ്, ജസ്റ്റ് ടേക്ക് ദി വൺ സ്റ്റെപ്പ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു പടി കയറാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ നോക്കുകയാണ്, അപ്പം മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കടമ്പകൾ അല്ലെങ്കിൽ ഒരുപാട് ബേബി സ്റ്റെപ്പുകൾ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട. ബാക്കിയുള്ളവർ ആ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ബേബി സ്റ്റെപ്പെങ്കിൽ ബേബി സ്റ്റെപ്പ്, നമ്മൾ ഇന്ന് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമെന്നുള്ളൊരു തീരുമാനമെടുക്കാം. ആൻഡ് ഇത് എൻ്റെ വരികൾ പോലുമല്ല, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടാണ്. യു ഡോണ്ട് ഹാവ് ടു സീ ദ ഹോൾ സ്റ്റേക്ക് ഈസ് ജസ്റ്റ് ടേക്ക് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ആ ഒരു ബേബി സ്റ്റെപ്പ് എടുക്കാം എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ നമുക്ക് ഈ വൺ ഡേ സ്റ്റാർട്ട് ചെയ്യാം, ഈ ഒരു വീക്കിനെ തന്നെ അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു, ഒരു ബ്യൂട്ടിഫുൾ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. ഒക്ടോബർ 5th എന്ന് പറയുന്നത് ചില്ലറ ഡേ ഒന്നുമല്ല, കുറച്ച് കനമുള്ള ഡേ ആണ്, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് നിറഞ്ഞിട്ടുള്ള ഡേ ആണ്. സോ അതൊക്കെ എനിക്ക് പറയാനായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ പാട്ട് കേട്ട് നമുക്ക് ചില്ല ചെയ്യാം നമ്മളുടെ മോർണിംഗ് മോജോയൽ.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

ഓട്ടോ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിനകത്തൊരു പ്രത്യേക വരികളുണ്ട്, അതായത് എഇഐഒയു പാഠം ചൊല്ലിപ്പഠിച്ചും തല്ലിപ്പഠിച്ചും നാളെ ഒരാളാകും കേട്ടോ ഞാനും ഒരാളാകും എന്നുള്ളത്. അങ്ങനെ നാളെ അല്ലെങ്കിൽ ഈ ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു നിലയിലേക്ക് നമ്മളെ കൈപിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ശരിയും തെറ്റും വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെ ഓർക്കാനായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. അതേതാണ് ആ ദിവസം എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ലോക അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. ടീച്ചേഴ്സ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അധ്യാപകരായിട്ട് മാറുന്നത്, നമ്മളുടെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക എന്ന് പറയുന്നത് നമ്മുടെ അമ്മയും അച്ഛനുമായിരിക്കാം. ആൻഡ് വീട്ടിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ലൈഫിൽ നമ്മൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം നമ്മൾ ജീവിക്കുന്നതും അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും സ്കൂളിലാണ്, അധ്യാപകർക്കൊപ്പമാണ്. നമ്മളുടെ ഓരോ ചലനങ്ങളും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും ഒരു നോട്ടം കൊണ്ട് മനസ്സിലാക്കുന്ന ആളുകളാണ് നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇന്നത്തെ ഈ ഒരു ലോക അധ്യാപക ദിനത്തിൽ നമ്മളെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുള്ള എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞിട്ടുള്ള ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വിളിച്ച് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ വിഷസ് അറിയിക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അതായത് വെറും ഒരു പുസ്തകത്തിലെ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല അധ്യാപനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിലെ കഴിവുകളെ കണ്ടെത്തി നമ്മളെ നമ്മളാക്കി മാറ്റുന്ന വലിയൊരു ദൗത്യമാണ് അത്. സോ എല്ലാ അധ്യാപകർക്കും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ആൻഡ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു അധ്യാപകനായി ഒരു അധ്യാപകയായി വർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ആ ഒരു ആദരവും അതുപോലെ തന്നെ വിഷസും നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, അതുപോലെ തന്നെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. സോ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ അധ്യാപക ദിനം ആഘോഷിക്കാറുള്ളത് സെപ്റ്റംബർ 5 അല്ലേ. പക്ഷേ ഇത് ലോകത്തിലുള്ള എല്ലാ അധ്യാപകർക്കും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ്. യുനെസ്കോ അതുപോലെ തന്നെ UNDP, യുനിസെഫ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ എന്നിവ ചേർന്ന് 1994 ഈ ഒരു ദിനാചരണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ദിവസത്തിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സേവനങ്ങളെയും സംഭാവനകളെയും ഒക്കെ ആദരിക്കുക, അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി എന്താണെന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുവാണെങ്കിൽ ബാക്ക് ഇൻ 1966 ഒക്ടോബർ 5 അധ്യാപകരുടെ പദവി, അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ സംബന്ധിച്ച് നമ്മുടെ യുനെസ്കോയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചേർന്ന് ചരിത്രപ്രധാനമായിട്ടുള്ള കുറച്ച് ശുപാർശകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഒക്ടോബർ 5 ഈ ഒരു ദിവസം ലോക അധ്യാപക ദിനമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന അധ്യാപകർ നേടുന്ന പ്രതിസന്ധികൾ, ശമ്പളത്തിലെ അസമത്വങ്ങൾ, അതുപോലെ തന്നെ പരിശീലനക്കുറവ് എന്നിവയൊക്കെ ചർച്ച ചെയ്യാനും അതിനൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്താനും വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഈ ഒരു ദിവസം സഹായിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിലും സമൂഹത്തെ അറിവുള്ളവരാക്കി മാറ്റുന്നതിലുമൊക്കെ അധ്യാപകർ വഹിക്കുന്ന പങ്ക് ചെറിയ കാര്യങ്ങളൊന്നും തന്നെയല്ല, വലിയ കാര്യങ്ങളാണ് അവർ നമ്മുടെ ലൈഫിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ലൈഫിലൊരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ടാവും, നമ്മുടെ ലൈഫിലൊരു ലൈറ്റ്, ഒരു വെളിച്ചം തന്നിട്ടുള്ള അധ്യാപകരൊക്കെ ഉണ്ടാവും. സോ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ തീർച്ചയായിട്ടും അവരെ ഓർക്കണം, അവരെ വിളിച്ച് വിഷ് ചെയ്യണം. ആൻഡ് അങ്ങനെയുള്ള എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെയും അറിയിക്കാവുന്നത് കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ കഥകളൊക്കെ നമുക്ക് നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ കേൾക്കാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ടീച്ചേഴ്സിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സോ വൺസ് അഗെയിൻ എല്ലാ അധ്യാപകർക്കും ലോക അധ്യാപക ദിനത്തിൻ്റെ ആശംസകൾ.

0: 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർലിന്റെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള അഞ്ചാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദുരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണ്ണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർലിന്റെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സ്വിസ് പ്രസിഡന്റ് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, നവീകരണം തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരു നേതാക്കളും വിലയിരുത്തും. വൈകുന്നേരം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സ്വിസ് പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും സന്ദർശിക്കും. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയിലായ ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയ്ക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. റഷ്യ യുക്രൈൻ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു. സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Europe as a whole has in the last few years become more cohesive and therefore on the world stage potentially more credible. I do think Europe has really a very powerful case today and frankly offers a very strong attraction for a country like India to reach out and develop its relationship.
1: 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017-ാണ് അദാലത്ത് കിടക്കുന്നത്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലാണ് ദൌത്യം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അനുച്ഛേദം 370നെക്കുറിച്ചാണ് ഇന്ന്.
3: 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മുകശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2023 ഡിസംബറിൽ സുപ്രീംകോടതി ഈ നടപടികളുടെ ഭരണഘടനാപരമായ സാധുത ശരിവയ്ക്കുകയും ആർട്ടിക്കിൾ 370 താൽക്കാലിക വ്യവസ്ഥയായിരുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് 2024 മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മുകശ്മീരിൽ സമാധാനം സാധാരണ നിലയും തിരിച്ചെത്തിയതായാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ആദ്യത്തെ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും ഇന്ന് നടക്കും. വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ അധ്യക്ഷനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
5: ജൂണിലെ ഇടക്കാല കരാറിലെ 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ടെന്ന് ഇറാനിയൻ സൈനിക വക്താവ് മുഹമ്മദ് അക്രാമിനിയ പറഞ്ഞു. എന്നാൽ ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്നും തുടർന്ന് എണ്ണവില കുത്തനെ കുറയുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. വർണ്ണാഭമായ സമാപന ചടങ്ങോടെ ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന് തിരശീല വീണു. 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ദോഹയ്ക്ക് ഔദ്യോഗികമായി ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ ഇരട്ട സ്വർണം നേടിയ ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം നീരു ധണ്ട സമാപന ചടങ്ങിൽ ദേശീയ പതാകയേന്തി. മെഡൽ പട്ടികയിൽ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ 4 സ്ഥാനത്തെത്തി. പാലക്കാട് ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീട ജേതാക്കൾ. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ 2 സ്ഥാനം നേടി. 72 പോയിന്റ് വീതം ലഭിച്ച അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും 3 സ്ഥാനം പങ്കിട്ടു. കേരളത്തിലെ ആദ്യ പുകയില രഹിത ഗ്രാമമായി എറണാകുളം ജില്ലയിലെ കീഴ്മാടിനെ പ്രഖ്യാപിച്ചു. കീഴ്മാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
6: പൊതുസ്ഥലത്തെ പുകവലി തടയിൽ വിദ്യാലയങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കൽ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയത്. പൊതുസ്ഥലത്ത് പുകവലിച്ചതിന് 200 രൂപ വീതം പിഴ ഈടാക്കി കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, ഹരിതകർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ. എക്സൈസുമായി ചേർന്ന് പരിശോധനകളും പുകയില വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു.
5: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗോമതി നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ലക്നൌ ജില്ലാ ഭരണകൂടം. ലക്നൌ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ബോട്ടുകൾ വഴി വീടുകളിലെത്തി ദുരിതാശ്വാസ കിറ്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ചിന്താ ശിബിരം ഇന്ന് ഗുജറാത്തിൽ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേതൃത്വം നൽകും. 2 ദിവസം നീളുന്ന ശിബിരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ ഏജൻസികളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിലെ പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. കോട്ടയം പാലാ അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആനയ്ക്ക് ഇടിമിന്നലേറ്റത്. മന്ത്രി KM ഷാജി ഇന്ന് കാസർകോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച നടക്കും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജീനഗർ, നന്ദിഗ്രാം എന്നിവയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഇന്ന് ലോക അധ്യാപക ദിനം. അധ്യാപകരുടെ പദവി സംബന്ധിച്ച് 1966 ILO യുനെസ്കോ ശുപാർശയുടെ 60 വർഷം അടയാളപ്പെടുത്തുന്നതാണ് ഈ ദിനം. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സൂപ്പർ ഇന്റലിജൻസ് ഫോഴ്സ് എന്ന പേരിൽ ദൌത്യസേന രൂപീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ജെ ക്ലേട്ടൺ നയിക്കുന്ന സംഘത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷി സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
7: ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: അറിവിന്റെ വെളിച്ചം പകർന്ന് തലമുറകളെ വാർത്തെടുത്ത അധ്യാപകൻ, സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ്, മികച്ച NSS പ്രോഗ്രാം ഓഫീസർ, കരിയർ മാസ്റ്റർ അവാർഡ്, കൂടാതെ അമിറ്റ യൂണിവേഴ്സിറ്റിയുടെ ദേശീയ പുരസ്കാരം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അംഗീകാരങ്ങളുടെ നിറവിൽ നിൽക്കുന്ന ഗുരുനാഥൻ വർഷങ്ങളുടെ അധ്യാപന അനുഭവങ്ങളും മായാത്ത ഓർമ്മകളുമായി വെണ്ടാർ ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകൻ സജി മോൻ സർ എത്തുന്നു ലോക അധ്യാപക ദിനത്തിൽ ലൗഡ് സ്പീക്കറിൽ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ RJ അനാമികയോടൊപ്പം.

0: Mojo.
1: Once again, welcome back to Morning Mojo with me, RJ Elikutti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയായിരുന്നു. ആൻഡ് ഇന്ന് മൺഡേ മോർണിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ രാവിലത്തെ ഒരു തത്രപ്പാടുകളൊക്കെ ഉണ്ടാവും നമ്മളുടെ ഇടയിൽ, അല്ലേ? കാരണം 2 ദിവസത്തെ വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു റുട്ടീൻ ഒന്ന് പിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 ദിവസം അല്ലായിരുന്നു, കഴിഞ്ഞ ദിവസം 3 ദിവസം നമുക്ക് അവധികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലേ? സോ ആ ഒരു റുട്ടീൻ ബ്രേക്ക് ചെയ്ത് 3 ദിവസം ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചില്ല് ചെയ്ത ശേഷം പിന്നെയും ബാക്ക് ടു സ്കൂൾ, ഓഫീസ്. അതുപോലെ തന്നെ ഇപ്പോൾ അമ്മമാർക്കാണെങ്കിൽ തന്നെ ഓഫീസിൽ വിടാനാണെങ്കിലും സ്കൂളിൽ വിടാനാണെങ്കിലും ഒക്കെ ആ ഒരു ദിനചര്യയിലേക്ക് പിന്നെയും തിരിച്ച് പിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തായാലും സാറില്ല, എന്തായാലും നമ്മളിതൊക്കെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും സൂപ്പർ എനർജറ്റിക് ആയിട്ട് ഇരുന്നോളൂ. ആൻഡ് അടിപൊളി ഒരു മൺഡേ ഒരിക്കൽ കൂടി വിഷ് ചെയ്ത് നമ്മുടെ മോർണിംഗ് മോജോയിലുള്ള വിശേഷങ്ങളിലേക്ക് നമുക്കിങ്ങനെ കടക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇന്നത്തെ ഈ ഒരു ദിവസം മിന്നലോട് കൂടിയിട്ടുള്ള ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൂടാതെ 13 ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഈ സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ ഒന്ന് സേഫായിട്ടിരിക്കുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് എപ്പോഴാണ് മഴ പെയ്യുന്നത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ സ്കൂളിലേക്കും അതുപോലെ തന്നെ കോളേജിലേക്കും ഓഫീസിലേക്കും ഒക്കെ ഇറങ്ങുന്നവർ എന്ത് ചെയ്യുക, കയ്യിലൊരു കുട എന്തായാലും നിർബന്ധമായിട്ടും കരുതിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സേഫായിട്ടിരിക്കാനും ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ സേഫ് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ വെയിലുള്ള സമയത്ത് നമ്മൾ പറയാറുണ്ട് ഒരുപാട് വെയിൽ കൊള്ളാനായിട്ട് പോകരുത് ആൻഡ് സേഫായിട്ടിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ മഴയും വെയിലും ഒക്കെ ഏൽക്കാതെ സമാധാനത്തോടെ തല ചായ്ക്കാനായിട്ട് നമുക്കൊരു സ്ഥലമില്ല എങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഒരു അവസ്ഥ? നമ്മൾ എപ്പോഴെങ്കിലും ആ ഒരു സിറ്റുവേഷനെ പറ്റി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതൊരു ഭയങ്കര മോശപ്പെട്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കഷ്ടം തോന്നുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ തല ചായ്ക്കാൻ നല്ലൊരു വീടില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര നമുക്ക് വിഷമം തോന്നുന്ന ഒരു സമയമാണ്. ഇത് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും വലിയൊരു സ്വപ്നം എന്ന് പറയുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ തല ചായ്ക്കാൻ ഇടം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് എന്തിനാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് വേൾഡ് ഹാബിറ്റാറ്റ് ഡേ അല്ലെങ്കിൽ പാർപ്പിട ദിനമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസവും കൂടിയാണ് കേട്ടോ. സോ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ 1st Monday ആയിരിക്കും ഈ ഒരു ദിവസം വേൾഡ് ഹാബിറ്റാറ്റ് ഡേ ആയിട്ട് നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആൻഡ് എല്ലാവർക്കും വളരെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ വൃത്തിയുള്ളതുമായിട്ടുള്ള ഒരു പാർപ്പിടം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. 1985 ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിക്കുകയും പിന്നീട് 1986 നമ്മൾ ആചരിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് വേൾഡ് ഹാബിറ്റാറ്റ് ഡേ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പാർപ്പിടം ഉറപ്പാക്കുക, അതുപോലെ തന്നെ വേഗത്തിൽ വളരുന്ന നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ ഭാവി വികസനത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ദിവസത്തിൻ്റെ മെയിൻ ടേക്ക് അവേയ്സ് എന്ന് പറയുന്നത്. സോ പാർപ്പിടം എന്ന് പറയുന്ന കാര്യം ഒരു ആഡംബരമല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെയും അടിസ്ഥാന അവകാശമാണെന്ന് നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ ഉറച്ചു പറയേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. ആൻഡ് സുരക്ഷിതത്വവും അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദവുമായിട്ടുള്ള വീടുകൾ നിർമ്മിക്കേണ്ടതിൻ്റെയും ഭവനരഹിതർക്ക് അതുപോലെ ഒരു തണൽ ഒരുക്കേണ്ടതിൻ്റെയും ഒക്കെ പ്രാധാന്യം ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സോ വളരെ നല്ല മാറ്റങ്ങളിലൂടെ തന്നെ വരും തലമുറയ്ക്കായിട്ട് വളരെ ഗ്രീനറി ആയിട്ടുള്ളതും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു നാളെയെ പണിത് ഉയർത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: മോജോ.
1: യെസ് മോർണിംഗ് മോജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഴ്ചയിലെക്കുട്ടിയാണ്. അങ്ങനെ 8 മണി സമയം കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് പറയാനായിട്ടുണ്ട് കേട്ടോ. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേശീയ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് പറയാനായിട്ടുള്ളത്. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്ന നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പിലേക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വളരെ മിടുക്കരായിട്ടുള്ള, പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൽകുന്നൊരു സ്കോളർഷിപ്പാണിത്. 9th class മുതൽ 12th class വരെയാണ് ഈ ഒരു സാമ്പത്തിക സഹായം നൽകി കുട്ടികളുടെ പഠനം തുടരാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. സോ പ്രതിമാസം 1000 രൂപയായിരിക്കും കുട്ടികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിലൂടെ ലഭിക്കാനായിട്ട് പോകുന്നത്. 9th class നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് 12th class വരെ ഈ ഒരു തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ട് ത്രൂ ആയിരിക്കും ലഭിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് ആർക്കൊക്കെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാം എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ, നമ്മുടെ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥാപന സ്കൂളുകളിലെ 8th class റെഗുലർ വിദ്യാർത്ഥികളായിട്ട് പഠിക്കുന്നവർക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നും നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും വാർഷിക വരുമാനം ഒരു 3.5 lakhs രൂപയിൽ കവിയാനായിട്ട് പാടില്ല എന്നൊരു ക്രൈറ്റീരിയ കൂടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് 7th class പരീക്ഷയിൽ കുറഞ്ഞത് 55% മാർക്ക് കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾ കൂടി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 31st തീയതിയാണ്. scholarships.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു സ്കോളർഷിപ്പിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യമുള്ളവർ scholarships.gov.in എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ www.education.gov.in എന്ന വെബ്സൈറ്റോ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേശീയ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ 9th class മുതൽ 12th class വരെ ആയിരിക്കും ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾ, ഈ ഒരു സ്കോളർഷിപ്പിന് എലിജിബിൾ ആണ് എന്ന് തോന്നുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ, കുട്ടികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അവർ യോഗ്യരാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും പാസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് അപ്ഡേഷൻസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ദാ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായി നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
3: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: വൈഎസ് ഉള്ളപ്പോൾ വൈവറി.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

Yes, I'm gonna do beautiful Isla Tracker. We are back on Morning Mojo with me, RJ Elikuti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണ്. കുറച്ച് എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. കേറ്ററ്റ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷയായിട്ടുള്ള കേറ്ററ്റിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒക്ടോബർ 7 വരെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ktet.kerala.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ MBBS BDS 3rd അലോട്ട്മെന്റിനുള്ള പുതിയ ഓപ്ഷനുകൾക്കുള്ള സമയവും നമ്മുടെ ഒക്ടോബർ 7 രാവിലെ 10 മണി വരെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് ആണ് വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു 3rd ഓപ്ഷൻ വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ട് എങ്കിൽ, വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ, മറക്കാതെ തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുക. ഒക്ടോബർ 7 മോർണിംഗ് 10 വരെ നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് ഗേറ്റ് എക്സാമിൻ്റെ രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗ് ഗേറ്റ് എക്സാം പരീക്ഷയിലേക്ക് ലേറ്റ് ഫീയോട് കൂടിയിട്ട് നമ്മുടെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഒക്ടോബർ 12 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് മിനിറ്റ് ആരെങ്കിലും ഇനി ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ലേറ്റ് ഫീയോട് കൂടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഒക്ടോബർ 12 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. gate2027.iitm.ac.in എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു വീക്കിൽ നമ്മൾ പ്രത്യേകമായിട്ടും ഓർത്തിരിക്കേണ്ട, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്ന് മറന്നു പോയിട്ട് ഇനി ചെയ്യാനായിട്ട് ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവറി മോർണിംഗ് ഈസ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. സോ ഇപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ എക്സാമിനൊക്കെ ഡേറ്റ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഡേറ്റ് പിന്നെയാവട്ടെ എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ജസ്റ്റ് ഗിവ് എ ട്രൈ എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. സോ എന്തായാലും നമ്മുടെ മോർണിംഗ് മോജോയിൽ 8:30 to 9 നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസൊക്കെ അറിയിക്കേണ്ട ഒരു സമയം ആവാനായിട്ട് പോവുകയാണ്. സോ ഇന്നത്തെ ഒരു ദിവസം നമുക്കറിയാം വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. സോ നമ്മുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ മോർണിംഗ് മോജോയുടെ വിഷിംഗ് സെഗ്മെൻറ്റ് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. സോ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ആയിട്ടുള്ള ആ ഒരു കഥകളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. ഒപ്പം തന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആനിവേഴ്സറി ഉള്ള വെറുതെ ഒരു ഗുഡ് മോർണിംഗ് വിഷസൊക്കെ പറയാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കണ്ട. വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്, 0474 2919090 0474 219 1909 0. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ഈ പറഞ്ഞ കഥകളും ഒപ്പം തന്നെ വിഷസും ഒക്കെ നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9526490909

0: അച്ഛനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഇരുൾമൂടിയ വഴികളിൽ അറിവിൻ വെളിച്ചമായി അക്ഷരങ്ങളിലൂടെ ലോകത്തെ കാണിച്ചു തരുന്നവർ, ഒരു തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകർന്ന കാലം കണ്ട ഏറ്റവും മികച്ച ശില്പികൾ, അധ്യാപകർ. ഇന്ന് ഒക്ടോബർ 5 ലോക അധ്യാപക

0: Mojo.
1: Yes, we are back on Morning Mojo with me, RJ Elikuti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 8:30 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ഗുഡ് ഡേ വിഷസ്, ബർത്ത് ഡേ വിഷസ്, ആനിവേഴ്സറി വിഷസ്, ഒപ്പം തന്നെ നമ്മുടെ ഫേവറേറ്റ് ടീച്ചേഴ്സിനുള്ള വിഷസ് ഒക്കെ ആയിട്ട് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-2910-9090-4-294-2919-0. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും വിഷസ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909562-6694-6490. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് സന്തോഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തെക്കാളും പദവിയെക്കാളും നമ്മുടെ പെരുമാറ്റമാണ് നമ്മളെ അടയാളപ്പെടുത്തുന്നത്. നന്മകൾ നേർന്നുകൊണ്ട് ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജനക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ്, വെരി ഗുഡ് മോർണിംഗ് ഏലക്കുട്ടി ദീദി, സുഖമാണോ? ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് സുഖമായിട്ടിരിക്കുകയാണ്. ജനക്കിനും ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നു. ഒപ്പം എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷസ് കൂടി ജനക്ക് അറിയിച്ചിട്ടുണ്ട്. ജനക്കിനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് തിരിച്ചും ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ സുലൈ ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്ക് തമ്മിലുള്ള വിശ്വാസം അതാണ് വലുത്. ആ വിശ്വാസം കരുത്തായി കൈ മുതലായി കൂടിയുണ്ടെങ്കിൽ ജീവിത വഴികളിൽ വെളിച്ചമണയാതെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഗുഡ് ഡേ മെസ്സേജൊക്കെ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് സുലൈ ചേട്ടൻ അറിയിച്ചിട്ടുണ്ട്. സുലൈ ചേട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വിഷസും മെസ്സേജസും ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ, ഞാനിവിടെ ഉണ്ടാവും. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം. ഒരു സ്വപ്നമല്ല, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
0: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

രാക്കിളിപ്പാട്ട് സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടായിരുന്നു നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർജി എലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുകയായിരുന്നു കേട്ടോ. ആൻഡ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേൾഡ് ടീച്ചേഴ്സ് ഡേനെ പറ്റിയിട്ടാണ്. ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ്. ആൻഡ് നമ്മുടെ ഫേവറേറ്റ് ടീച്ചേഴ്സിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട ഒരു ദിവസമാണ്. ആൻഡ് ഇന്നത്തെ ഒരു ദിവസം എനിക്കൊരു ഫൺ കാര്യം പറയാൻ, ഫണ്ണായിട്ട് കേൾക്കുന്നവർക്ക് തോന്നാം പക്ഷേ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആൻഡ് ഹിസ് നെയിം ഈസ് ഏബൽ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ആൻഡ് ഡിഗ്രിക്ക് ശേഷം ഞാൻ ജോലി കിട്ടിയ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പി ജി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു. ആൻഡ് അവസാനം പഠിച്ച സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹം അധ്യാപകനായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പഠിച്ചു, ആ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നി, ഓക്കെ എനിക്ക് പി ജി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വന്നു. ആൻഡ് ഞാനൊരു ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും, ജോലി ചെയ്തൊരു 1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്ത ആ ഒരു വർഷമാണ് ആ കോളേജിൽ എൻ്റെ ആ ഫ്രണ്ട് സാറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പറയുമ്പോൾ ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമാണ്, അതായത് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ എൻ്റെ സാറായിട്ട് എന്നെ പഠിപ്പിക്കാനായിട്ട് വന്നു എന്നുള്ളത്. ആൻഡ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമേ സാറെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിസംബോധന ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഫ്രണ്ട്സായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണല്ലോ. പെട്ടെന്ന് പിന്നീടത് പിന്നത് ഏബൽ സാർ എന്നുള്ളൊരു വിളിയായി. ആൻഡ് ഇപ്പോഴും സ്റ്റിൽ ഞാൻ അദ്ദേഹത്തെ ഏബൽ സാർ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അപ്പോൾ ഒരു ടീച്ചറായിട്ടും ഒരു ഫ്രണ്ടായിട്ടും ഒരു ഗൈഡായിട്ടും ഒക്കെ അദ്ദേഹത്തിന് ഞങ്ങളുടെ കൂടെ ആ ഒരു പി ജി കാലഘട്ടത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ടീച്ചർ ആരായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണ്ണുംപൂട്ടി ഏബൽ സാറിൻ്റെ പേര് പറയുമായിരുന്നു. ആൻഡ് സാർ എല്ലാ കാര്യത്തിനും നമ്മളുടെ കൂടെ അങ്ങനെ എപ്പോഴും ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ആരെയും അങ്ങനെ മാറ്റി നിർത്തി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യുന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്, നമ്മുടെ കഴിവുകളെ കണ്ടെത്തി എപ്പോഴും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ആൻഡ് ഏബൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാറും ബെസ്റ്റ് ഫ്രണ്ടും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കോളേജ് കാലഘട്ടത്തിലുണ്ടായിരുന്ന എച്ച് ഒ ഡി ആയിട്ടുണ്ടായിരുന്ന അച്ഛനും. അച്ഛൻ ഒരു പ്രൊഫസർ, ഒരു ടീച്ചർ, ഒരു പ്രീസ്റ്റ് എന്നതിലുപരി ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടായിട്ട് ഞങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. സോ നമുക്കെല്ലാം ഭയങ്കര ഓപ്പണായിട്ട് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പം നമുക്ക് സബ്ജക്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരു എച്ച് ഒ ഡി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി പവർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്കൊരു കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും എന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര കൂളായിട്ട് നമ്മളോട് ഇടപെട്ടിട്ടുണ്ടായിരുന്ന ഒരാളാണ്. സോ ഇന്നേ ദിവസം നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് നമ്മൾ ഈ ഒരു ഡേയുടെ വിഷസും അവരുടെ ആ ഒരു മെമ്മറീസും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം മുന്നോട്ട് പോകാം. പറ്റുവാണെങ്കിൽ നമ്മുടെ പഴയ ടീച്ചേഴ്സിൻ്റെയൊക്കെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഇന്നൊന്ന് വിളിച്ചൊന്ന് സംസാരിക്കാം, സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. സോ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റാണ്. കുറച്ച് മെസ്സേജുകൾ നമുക്ക് എത്തിയിട്ടുണ്ട്. മണ്ണൂർ നിന്ന് ബിന്ദു ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഏലിക്കുട്ടി, ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണെന്ന് പറഞ്ഞല്ലോ, എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും ഈ ഒരു ദിവസത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്വീറ്റ് മെസ്സേജാണ്. സോ ബിന്ദു ചേച്ചിയുടെ എല്ലാ ടീച്ചേഴ്സിനും നമ്മളും ഹാപ്പി ടീച്ചേഴ്സ് ഡേയുടെ വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം ബിന്ദു ചേച്ചിക്ക് ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് അറിയിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് നമുക്ക് കലയെപ്പൊരുത്തുന്ന അനൂപ് ചേട്ടൻ അയച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ടീച്ചർ അർച്ചന ടീച്ചറാണ്, എൻ്റെ 1-ാം ക്ലാസ്സിലെ അധ്യാപികയാണ് ടീച്ചർ. ടീച്ചർക്ക് ഒത്തിരി സ്നേഹത്തോടെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കും ഉണ്ടാവും, നമ്മുടെ കുഞ്ഞു ക്ലാസ്സിലുള്ള ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആളെ. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു കുഞ്ഞു കാലഘട്ടത്തിൽ നമ്മൾ ടീച്ചേഴ്സിനെയൊക്കെ അറിഞ്ഞു വരുന്ന കാലഘട്ടത്തിലെ ടീച്ചേഴ്സ് നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കും. കാരണം നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടി വന്ന് ഹഗ് ചെയ്ത് നമ്മളെ എടുത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആളുകളാണ് നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ. അപ്പോൾ അനൂപ് ചേട്ടൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ക്ലാസ് ടീച്ചറായിട്ടുള്ള അർച്ചന ടീച്ചർക്ക് ഇന്നത്തെ ഹാപ്പി ടീച്ചേഴ്സ് ഡേയുടെ വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം അനൂപ് ചേട്ടനും ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമുക്ക് റാംജി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അനുപ്രിയ അനൂജയ്ക്ക് ഒരു ഗുഡ് ഡേ വിഷസ് അറിയിക്കണമെന്ന്. സോ അനുപ്രിയയ്ക്കും അനൂജയ്ക്കും ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കഥകളുണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ഗുഡ് ഡേ വിഷസും ബർത്ത്ഡേ വിഷസും ഒക്കെ അറിയിക്കാനായിട്ട് വിളിക്കാം, മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 0474209090 0974219090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും നിങ്ങളുടെ വിഷസ്, നിങ്ങളുടെ കഥകൾ, മെസ്സേജസ് ഒക്കെ നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9552664909090 9562649090 9562649090.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Mojo.
1: Once again, welcome back to Morning Mojo with me, RJ Elikuti. Morning Mojo ഇൽ നമ്മൾ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോടുള്ള ആദര സൂചകമായിട്ട് ടീച്ചേഴ്സിനുള്ള വിഷസ് അറിയിക്കാം, ഫേവറേറ്റ് ടീച്ചറായിട്ടുള്ള മെമ്മറീസ് ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അറിവിൻ്റെ പാതയിൽ വെളിച്ചമായി നടന്ന എല്ലാ അധ്യാപകരെയും നമുക്ക് ഓർക്കാം. അധ്യാപക ദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്കാരം ആശ്രയ അനിൽക്കുട്ടി, എല്ലാവർക്കും സുഖമല്ലേ എന്ന് കൂടി തിരക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, ടീച്ചർ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ടീച്ചർക്കും ഇന്നത്തെ വേൾഡ് ടീച്ചേഴ്സ് ഡേയുടെ ആശംസകൾ തിരിച്ചും അറിയിക്കുകയാണ് കേട്ടോ. ഒപ്പം തന്നെ നമുക്ക് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹായ് ആശ്രയ, ഹായ് എലിക്കുട്ടി. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല, നിങ്ങളുടെ തീരുമാനങ്ങളുടെ പിന്നിലെ കാരണങ്ങളും നിങ്ങൾ കടന്നുപോയ വഴികളും എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരോടും സ്വയം വിശദീകരിച്ച് ക്ഷീണിക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ നിങ്ങൾ ശരിയാണെങ്കിൽ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു തിങ്കളാഴ്ച ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു, ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൂടി ചേച്ചി നമുക്ക് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ചേച്ചിക്ക് ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ജയശ്രീ ടീച്ചർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ എലിക്കുട്ടി, സുഖമല്ലേ? ജയശ്രീ ടീച്ചറാണ്, എല്ലാവരെയും എൻ്റെ അന്വേഷണം അറിയിക്കുക എന്ന് പറഞ്ഞ് ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ അന്വേഷണം നമ്മൾ അറിയിക്കാം. ഒപ്പം തന്നെ എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് ജയശ്രീ ടീച്ചർ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ടീച്ചറിൻ്റെ വിഷസ് അറിയിച്ചേക്കാം. ഒപ്പം തന്നെ ആശ്രയ എഫ് എം ഫാമിലിയുടെ വക ജയശ്രീ ടീച്ചർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേയുടെ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. സരിനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. സരിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ എം ജോസഫ് സാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില മനുഷ്യരുണ്ട്, കാലം എത്ര കടന്നു പോയാലും ഓർമ്മകളിൽ അതേ സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും നിൽക്കുന്നവർ. 8th class മുതൽ 10th class വരെ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സാറാണ് എം ജോസഫ് സാറ്. ഒരു അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി അവർക്കൊരു രക്ഷിതാവായിട്ടും പാഠപുസ്തകത്തിനപ്പുറം തെറ്റുകൾ തിരുത്തി എങ്ങനെ ജീവിക്കണമെന്നും പഠിപ്പിച്ച ഒരാളാണെന്ന് ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അനീതികളെ ചൂണ്ടിക്കാണിക്കാൻ മടിയില്ലാത്ത, മലയാളത്തിലെ PhD നേടിയിട്ടുള്ള, കവി കൂടിയായിട്ടുള്ള അവരുടെ സ്വന്തം സാറാണ് എം ജോസഫ് സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്നും കാണുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെ മക്കളെ എന്ന് വിളിക്കുന്ന ആ ഒരു വിളിയിൽ ഞങ്ങളുടെ സ്കൂൾ കാലം വീണ്ടും തെളിയുന്നു. കാലം എത്ര മാറിയാലും ഞങ്ങളുടെ ജീവിതത്തിലെ ഭാഗമായിട്ട് സാർ എന്നും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്വീറ്റ് മെസ്സേജാണ് സാറിന് അയച്ച് നൽകിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെസ്സേജാണ്. അപ്പോൾ എന്തായാലും സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അധ്യാപകനായിട്ടുള്ള എം ജോസഫ് സാറിന് വേൾഡ് ടീച്ചേഴ്സ് ഡേയുടെ എല്ലാവിധ ആശംസകളും നമ്മളും അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ നമ്മളുടെ മോർണിംഗ് മോജോയുടെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ നമുക്ക് മെസ്സേജ് അയച്ച് ഗുഡ് ഡേ വിഷസ് അറിയിക്കുകയും ഒപ്പം ഫേവറേറ്റ് ടീച്ചേഴ്സിന് വിഷസ് അറിയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ബ്യൂട്ടിഫുൾ ഡേയുടെ വിഷസ് അറിയിച്ചൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് എല്ലാ ടീച്ചേഴ്സിനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കേൾക്കാം.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

Yes, we are back on Morning Mojo with me, RJ Elikuti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് അപ്ഡേഷൻസും വിശേഷങ്ങളും ഒക്കെ ഇനിയും പറയാനായിട്ട് ബാക്കിയുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ. ഇന്ന് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് മുതൽ നൊബേൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾ നടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. സോ ഇക്കൊല്ലത്തെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾ ഇന്ന് തൊട്ട് തുടങ്ങുകയാണ്. ആൻഡ് ഒരു 12th വരെ ഓരോ ദിവസം ായിട്ട് ഓരോ സബ്ജക്റ്റിലുള്ള നോബൽ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ച് തുടങ്ങുന്നതായിരിക്കും. സോ സമാധാനം ഒഴികെയുള്ള വിഭാഗങ്ങളിലെ ജേതാക്കളെ സ്വീഡനിലെ നോബൽ പുരസ്കാര സമിതിയാണ് തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. പ്രഖ്യാപനം നടത്തുന്നത് സ്വീഡന്റെ തലസ്ഥാനമായിട്ടുള്ള സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ സമാധാനത്തിന്റെ നോബൽ ജേതാവിനെ നിശ്ചയിക്കുന്നത് നോർവീജിയൻ പാർലമെന്റിന്റെ 5-അംഗ സമിതിയാണ്. സോ ഒരു പ്രഖ്യാപനം നോർവേ തലസ്ഥാനമായിട്ടുള്ള ഓസ്ലോയിൽ വെച്ചായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. ആൻഡ് December 10th ഈ ഒരു പുരസ്കാരങ്ങളൊക്കെ നൽകാനായിട്ട് പോകുന്നത് കേട്ടോ. സോ എന്തായാലും വളരെ ആകാംക്ഷയോട് കൂടി തന്നെയാണ് ഓരോ വിഭാഗത്തിനും ആർക്കായിരിക്കും നോബൽ പ്രൈസ് കിട്ടാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ അറിയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ ഉച്ച കഴിഞ്ഞ് 3:30 ആകുമ്പോഴത്തേക്കും ഭൗതിക ശാസ്ത്രത്തിൻ്റെ നോബൽ പ്രൈസ് ആർക്കായിരിക്കും ലഭിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് പറ്റും. ആൻഡ് ഇന്ന് 3:00 ആകുമ്പോഴത്തേക്കും ഫിസിയോളജി മെഡിസിൻ വിഭാഗത്തിലെ നോബൽ പ്രൈസ് ആർക്കൊക്കെയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെ October 7th, 8th, 9th, 12th ആയിരിക്കും പ്രഖ്യാപനം നടത്താനായിട്ട് പോകുന്നത് കേട്ടോ. സോ വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഓരോ വിഭാഗങ്ങളിലും ആർക്കൊക്കെയാണ് നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ വിഭാഗത്തിൽ നോബൽ പുരസ്കാരം നേടാനായിട്ട് പോകുന്നവർക്ക് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷസ് കൂടി അറിയിക്കാമല്ലേ. മോർണിംഗ് മോജോ ആണ്, അപ്ഡേഷൻസും വിശേഷങ്ങളും ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെറുമൊരു സ്വപ്നമല്ല, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
4: നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന ഈ കംപ്ലീറ്റ്

യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആഴ്ചേ ഏലിക്കുട്ടി. എന്തായാലും നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്നും നാളെയും വ്യാപകമായിട്ടുള്ള മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കൊരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതയും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് 6 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ആൻഡ് നാളെ നമ്മുടെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ഗൗരവത്തോടു കൂടി പറയാനായിട്ട് വന്നത് ഈ ഇടിമിന്നലിനെ പറ്റിയാണ്. കാരണം നമുക്കറിയാം വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ് ഇടിമിന്നൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു സമയത്ത് നമ്മൾ വളരെ സേഫായിട്ടിരിക്കേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മളുടെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഇടിമിന്നലിൻ്റെ ആദ്യത്തെ ഒരു ലക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സുരക്ഷിതമായിട്ട് നമ്മൾ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ മാറേണ്ടതാണ്. തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ശക്തമായിട്ടുള്ള കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലുമൊക്കെ അടച്ചിടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാതിലിൻ്റെയും ജനലിൻ്റെയും അടുത്തൊക്കെ നിൽക്കാതിരിക്കാനും ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾക്ക് അറിയുന്നൊരു കാര്യമാണ്, വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ് ഇത്. സോ വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ആണ് എങ്കിൽ വളരെ സുരക്ഷിതമായിട്ടിരിക്കുക. അതുപോലെ പുറത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇടിമിന്നലൊക്കെ വരുന്നത് നമ്മൾ കാണുവാണെങ്കിൽ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെയാണ് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നത്. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ഒരു സമയമായിരിക്കും, കോളേജ് വിട്ട് വരുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ട്രാവൽ ചെയ്യുന്ന ഒരു സമയവും കൂടിയാണ്. സോ ആ ഒരു സമയത്ത് ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭയങ്കര മഴയാണ് എങ്കിൽ നമ്മൾ ഉടനെ തന്നെ വീട്ടിലേക്ക് എത്താതിരിക്കാൻ, വീട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. മഴയായതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ സേഫായിട്ട് ഇരുന്നതിന് ശേഷം മാത്രം മഴയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് മഴയൊക്കെ തോർന്ന് ഇടിമിന്നലൊക്കെ മാറി എന്ന് ഉറപ്പാക്കിയിട്ട് നമുക്ക് വേഗം വീട്ടിലെത്താനൊക്കെ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഈ ഒരു ദിവസങ്ങളിൽ അങ്ങോട്ട് മഴ ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ നമ്മൾക്ക് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കീപ് ലിസണിങ് ആശ്രയ FM 90.9 ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ഹലോ, എവിടെയാ?
6: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
5: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
6: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
5: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
6: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
5: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

മൺഡേ മോർണിംഗ് ആയിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് ഓഫീസ് വരെ പോകണമല്ലോ എന്നുള്ളത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ലീവ് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ജോലിക്ക് കയറിയ സമയത്ത് നമുക്ക് അങ്ങനെ ഈസി പീസി ആയിട്ട് ലീവ് എടുത്ത് വീട്ടിലിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഒരു കൊറോണ കാലഘട്ടത്തൊക്കെ ആയിരുന്നു നമ്മൾ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു സെറ്റപ്പ് സുലഭമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലരൊക്കെ എന്ന് വിചാരിക്കും, വർക്ക് ഫ്രം ഹോം എടുത്ത് ഇന്ന് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. സാധാരണ മൺഡേ മോർണിംഗിൽ എല്ലാ ബോസുകളുടെയും മെസ്സേജസിൽ ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, സർ ഐ എം നോട്ട് ഫീലിംഗ് വെൽ, അതുകൊണ്ട് ഇന്ന് ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ എന്നുള്ളത്. സോ അങ്ങനെ വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ചില ആളുകൾ ഉണ്ടാവാം. ആൻഡ് ചിലവർക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് നമുക്കൊരു ലോങ് വീക്കെൻഡ് ആയിരുന്നു, 3 ദിവസം അവധി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോയിട്ട് ഇരിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ അവിടുന്ന് തിരിച്ച് വന്ന് ആ ഒരു മൂഡിൽ നിന്ന് മാറി വീണ്ടും ഒരു വർക്ക് സ്പേസിലേക്ക് വരിക എന്ന് പറയുമ്പോൾ കുറച്ച് മനസ്സിന് ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ടല്ലേ. എന്നാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി മുതൽ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുന്നത് പഴയ ഫാഷനാണെന്ന് പറയാമെന്ന്, അതായത് വർക്ക് ഫ്രം ഫോറസ്റ്റിലേക്ക് മാറാം. അതായത് നമ്മുടെ പച്ചപ്പിനും കോടമഞ്ഞിനും ഒക്കെ നടുവിലിരുന്ന് ലാപ്ടോപ്പ് തുറക്കാനായിട്ട് ഒരവസരം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന വനം വികസന കോർപ്പറേഷൻ. എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇനി മുതൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ ഗവി, സൂര്യനെല്ലി എന്നീ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാം. വർക്ക് ഫ്രം ഹോം ജീവനക്കാർക്കും പ്രൊഫഷണലുകൾക്കുമൊക്കെ ആയിട്ട് ഇവിടെ താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാനായിട്ട് പറ്റിയിരിക്കുന്നത് കേട്ടോ. വർക്കേഷൻ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. സോ ജോലിയും അവധിക്കാലവും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ ഒരു വർക്കേഷൻ എന്ന് പറയുന്നത്. സോ ഹൈ സ്പീഡ് വൈഫൈ, കഫറ്റീരിയ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിയുടെ ഇടയിൽ കാട്ടിലൂടെ ട്രക്കിങ്ങിന് പോകാനായിട്ടുള്ളൊരു അവസരവും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 ദിവസത്തെ താമസവും ഭക്ഷണവും ട്രക്കിങ്ങും ഒക്കെ അടക്കം ഒരു തുക ഈടാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കവിടെ ഒരു റൂമായിരിക്കും നൽകുന്നുണ്ടാവുക. ആ റൂം 2 ഷെയറിംഗ് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പറയുന്ന എപ്പോഴും ഒരേ ഓഫീസിൽ പോയിരുന്ന് വർക്ക് ചെയ്യുന്ന ആ ഒരു ചടപ്പ് നമുക്ക് മാറ്റി കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ബോസിൻ്റെ കമാൻഡ്സൊക്കെ കേട്ടുകൊണ്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓപ്ഷനാണ് ഈ പറയുന്ന വർക്ക് ഫ്രം ഫോറസ്റ്റ് എന്നുള്ളത്. ശരിക്കും വർക്ക് ഫ്രം ഹോം എന്ന് തന്നെയാണ്, വർക്കേഷൻ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. അപ്പം എന്തായാലും ഇത്തരത്തിൽ പച്ചപ്പിൻ്റെ നടുവിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ പച്ചപ്പിൻ്റെ നടുവിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേഗം ലാപ്ടോപ്പ് എടുത്ത് ഈ ഒരു ബുക്കിംഗ് സംവിധാനം യൂസ് ചെയ്തുകൊണ്ട് ബുക്ക് ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും മോർണിംഗ് മോജോ ആണ്. അപ്ഡേഷൻസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.9 നാടിനൊപ്പം.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ ലക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 51 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒക്ടോബർ 5 ആണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ

കാര്യം കൊണ്ട് ചെറിയൊരു നല്ല കാര്യം ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് ഒരു ഫുൾ ഡേ ഹാപ്പി ആക്കി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ വലിയ പൈസ ചെലവൊന്നും ഇല്ലാത്തൊരു കാര്യമല്ലേ. ഒരു ചിരിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. സോ ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യവും കൂടി റിമൈൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. സോ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് നല്ല കാര്യം, അതായത് നൈസ് തിങ് ചെയ്തു എന്നുള്ളത് നമ്മളോടും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ വാട്സപ്പിൽ മെസ്സേജസ് ആയിട്ട് അയക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ ഹാൻഡിൽ ആസ്ട്രിയ FM90 എന്ന് പറയുന്ന ഇൻസ്റ്റാ ഹാൻഡിൽ ത്രൂ ആണെങ്കിലും മെസ്സേജ് അയച്ചുകൊണ്ട് എന്താണ് ഇന്ന് മറ്റുള്ളവരിൽ സന്തോഷമുണ്ടാക്കാനായിട്ട് നിങ്ങൾ ചെയ്തത് എന്ന് നമ്മളോടും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്ത് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് നല്ല നല്ല പരിപാടികളൊക്കെ വരുന്നുണ്ട് നമ്മുടെ റേഡിയോ വണ്ടിയുമായിട്ട്. ആർ ജെ ശ്രീശാന്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഒരു ഗുഡ് മൺഡേ വിഷ് ചെയ്ത്. ഇറ്റ്സ് മീ ആർ ജെ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷക

0: ഉപയോഗങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
3: Ningalude business ini naadariyete Aashraya FM 90 lude parisyangal nalguvanai ningalkum vilikkam 9072585908 enna number ilekku.

0: സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട. റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ വണ്ടി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, റേഡിയോയിൽ ഇന്ന് കൂടെയുള്ളത് ഞാൻ RJ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്. ഇന്ന് 5 ഒക്ടോബർ ലോക അധ്യാപക ദിനമാണ്. ആക്ച്വലി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേ നമ്മളൊക്കെ എത്ര വളർന്നാലും നമ്മുടെയൊക്കെ മനസ്സിലെപ്പോഴും മായാതെ നിൽക്കുന്ന ചില മുഖങ്ങളാണ്. നമ്മളെ അക്ഷരം പഠിപ്പിച്ച, ചിലപ്പോഴൊക്കെ നമ്മളെ നന്നായിട്ട് വഴക്ക് പറഞ്ഞ, നമ്മളെ ഒത്തിരി സ്നേഹിച്ച നമ്മുടെ സ്വന്തം ടീച്ചേഴ്സ് എന്ന് പറയുന്നല്ലേ. അപ്പോൾ എന്തായാലും ലോകത്തുള്ള എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നേരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ടീച്ചേഴ്സ് ഡേയിൽ കുറച്ച് ടീച്ചേഴ്സിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ റേഡിയോ വണ്ടി നേരെ വെച്ച് പിടിക്കുന്നത് നമ്മുടെ സ്വന്തം കാർമൽ റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് മുറികളിലെ തമാശകളും കുട്ടികളുടെ കുറുമ്പുകളും ഈ ഒരു ടീച്ചിങ് ലൈഫിലെ മറക്കാനാവാത്ത ചില അനുഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് അവരോടൊപ്പം കൂടുകയാണ്. സോ അപ്പോൾ ഏതായാലും രണ്ട് അടിപൊളി പാട്ടുകൂടി വരുന്നത്, അതോടെ കേട്ട് എൻജോയ് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Onastraya, FM 90, Nadinopum, Natargopum. Yes, we are going to October 5, World Teachers Day, we are going to Carmel Residential Senior Secondary School, we are going to have teachers in the school. We are going to have Vice Principal, we are going to have hello ma'am.
1: Hello.
0: Ma'am, that is Happy Teachers Day.
1: Thank you.
0: Sherry, how many years have you been a career teacher?
1: Teacher, actually, I have 20 years of experience.
0: 20 വർഷമായി?
1: യാ, ഇൻ കാർമൽ 17 ഇയേഴ്സ്.
0: കാർമലിൽ 17 വർഷമായി അല്ലേ?
1: 17 വർഷം കൊണ്ട് കാർമലിലുണ്ട്.
0: ഓക്കേ, ശരി. അപ്പൊ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി വീടൊക്കെ എവിടെയാണ്?
1: വീട് നമ്മുടെ തലവൂരാണ്, നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തന്നെയാണ്. കൂടുതൽ സമയവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കാർമലിൽ തന്നെയാണ്.
0: കാർമലിൽ തന്നെയാണ്,
1: കാരണം 8:30 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന 5 o'clock ആയിരിക്കും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പം ടീച്ചിങ് എന്ന് പറയാൻ വേണ്ടി തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ അറിവ് പകർന്നു നൽകുന്ന അല്ലെങ്കിൽ ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വൈ ദിസ് പ്രൊഫഷൻ?
1: ആക്ച്വലി ഇതെന്റെ പാഷൻ ആയിരുന്നു. കാരണം എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്ക് ഒരു പുതിയ സൊസൈറ്റിയിൽ നന്മകൾ പറഞ്ഞു കൊടുത്ത ഒരു പുതിയ ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചത്. അപ്പം അത് എനിക്ക് തോന്നി, അത് വെച്ച് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് പറ്റുന്ന ഒരു ഫീൽഡ് എനിക്ക് ചൂസ് ചെയ്തോളാം. ആസ് ടീച്ചിങ് എനിക്കൊരു പാഷൻ ആയതുകൊണ്ട് തന്നെ എന്റെ ഉള്ളിൽ തോന്നിയത്, അത്രയും എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ എന്റെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2-3 ആക്ടിവിറ്റീസ് എങ്കിലും അവരെ കൊണ്ട് കൂടുതലായിട്ട് സൊസൈറ്റിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് ടീച്ചിങ് ഇപ്പോഴും ഞാനൊരു പാഷനായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്.
0: അങ്ങനെ 20 വർഷമായിട്ട് ഈ ഒരു ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ?
1: തീർച്ചയായിട്ടും.
0: ശരി, അപ്പൊ ചോദിക്കട്ടെ, വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. 20 വർഷം എന്ന് പറയുമ്പോൾ ചെറിയൊരു എക്സ്പീരിയൻസ് അല്ല. അപ്പം 20 വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങളും എന്താണ് മറക്കാനാവാത്ത മെമ്മറീസ് എന്തായാലും കാണുമല്ലോ. അപ്പൊ ടീച്ചറിന്റെ ലൈഫ് ഈ ഒരു കരിയറിൽ ഏറ്റവും മെമ്മറബിൾ ആയ, ഒട്ടും മറക്കാൻ പറ്റാത്ത, മനസ്സിനൊട്ടും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി ചോദിച്ചാൽ എന്ത് പറയും?
1: തീർച്ചയായിട്ടും അങ്ങനെ മെമ്മറി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ അറിയാം, ഒരു CBSE സ്കൂൾ ആകുമ്പം ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ക്യാഷ് കൊടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. അപ്പം ഇതിനകത്ത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ഒരു തവണ ടൂർ പോകുന്ന സമയത്ത് ഒരു കുട്ടിക്ക് പോകാൻ പറ്റാണ്ട് ഇങ്ങനെ നിന്നു. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന, എൻ്റെ ക്ലാസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ കുട്ടികളെയും നമ്മൾ കൊണ്ടുപോകണമെന്നാണ്. അപ്പം കുട്ടികൾ ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞപ്പം ആ ഒരു മൊമെന്റിൽ എനിക്ക് തോന്നി, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഗ്രേറ്റ് തിങ്. അങ്ങനെ ആ കുട്ടിയെ നമുക്ക് ടൂറിന് കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷേ അത് ആസ് നോർമൽ ആ ഒരു ടൈമിൽ നമ്മൾ അതങ്ങ് മറന്നു. അതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും നമ്മളുണ്ടെന്നും, പിന്നീട് സ്കൂളിൽ നിന്ന് പാസ്ഔട്ടായി പോയി കഴിഞ്ഞിട്ട് ശേഷം വീണ്ടും അത് നമ്മളെ ഒരു മാർക്കറ്റിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പം ആ കുട്ടി ആ ഒരു അത് ഓർത്തിരുന്ന് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പം തീർച്ചയായിട്ടും ആ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
0: ആ ഒരു ജേണിക്ക് ഒരു അർത്ഥം ഉണ്ടായെന്ന് തോന്നിയല്ലേ?
1: യെസ്, തീർച്ചയായിട്ടും.
0: ശരി ശരി, അപ്പൊ എന്തായാലും അതൊരു വലിയ മെമ്മറിയാണ്. അപ്പൊ എന്തായാലും സന്തോഷം ഇന്ന് പരിചയം സാധിച്ചാൽ ഇത് ഇനി ഇതുപോലെ കുട്ടികളുടെ മനസ്സറിയുന്ന ഒരുപാട് പേർക്ക്, ഇനി വരുന്ന തലമുറയ്ക്ക് ഒരുപാട് പേർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ഒരു അധ്യാപികയായിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ കാർമൽ റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെത്തി ഇന്ന് ഒരുപാട് അധ്യാപകരെയും വിദ്യാർത്ഥികളെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

വെളിച്ചം പകർന്ന് തലമുറകളെ വാർത്തെടുത്ത അധ്യാപകൻ. സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ്, മികച്ച NSS പ്രോഗ്രാം ഓഫീസർ, കരിയർ മാസ്റ്റർ അവാർഡ്, കൂടാതെ അമിറ്റ യൂണിവേഴ്സിറ്റിയുടെ ദേശീയ പുരസ്കാരം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അംഗീകാരങ്ങളുടെ നിറവിൽ നിൽക്കുന്ന ഗുരുനാഥൻ വർഷങ്ങളുടെ അധ്യാപന അനുഭവങ്ങളും മായാത്ത ഓർമ്മകളുമായി വെണ്ടാർ ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകൻ സജി മോൻ സാർ എത്തുന്നു ലോക അധ്യാപക ദിനത്തിൽ ലൗഡ് സ്പീക്കറിൽ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ RJ അനാമികയോടൊപ്പം.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yes, നമ്മൾ അങ്ങനെ ഇന്ന് ഒരു വേൾഡ് ടീച്ചേഴ്സ് ഡേയിൽ കാർമൽ റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരുപാട് അധ്യാപകരെയും വിദ്യാർത്ഥികളെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി തൊട്ടടുത്തൊരു അധ്യാപികയുണ്ട്, ഒന്ന് പരിചയപ്പെടാം. ഹലോ മാം.
1: ഹലോ.
0: പേരെങ്ങനെയാണ്?
1: എന്റെ പേര് വന്ദനയാണ്. ഞാൻ ഇവിടെ സ്കൂളില് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചറാണ്.
0: ഓക്കെ, ശരി. അപ്പം എത്ര നാളത്തെ ഒരു കരിയർ ആണ് ഇത്?
1: ടീച്ചിംഗ് എന്ന് പറയുമ്പം ടീച്ചിങ്ങിനായിട്ട് ഞാൻ ഒരു 10 വർഷമായി.
0: 10 വർഷമായി. ഇവിടെ എത്ര നാളായി?
1: ഇവിടെ എന്റെ ആദ്യത്തെ വർഷമാണ്.
0: അടുത്ത വർഷം തുടക്കമാണ്?
1: യെസ്, തുടക്കമാണ്. ഇതിനു മുന്നേ വേറെ സ്കൂളിലായിരുന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, ഞാൻ എല്ലാ ടീച്ചേഴ്സിനും ചോദിക്കാറുണ്ട് ഈ ഒരു വലിയ പ്രൊഫഷൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്. അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, വൈ ദിസ് പ്രൊഫഷൻ?
1: ദിസ് പ്രൊഫഷൻ മീൻസ് എ ലോട്ട് ബിക്കോസ് ടീച്ചർ ഈസ് എ പ്രൊഫഷൻ വെയർ വി ആർ മേക്കിംഗ് അനദർ പ്രൊഫഷൻ. നമ്മൾ വേറൊരു പ്രൊഫഷനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി മീൻ. സോ ഐ തിങ്ക് ടീച്ചേഴ്സ് ആർ ദ ബെസ്റ്റ്. ആൻഡ് ടീച്ചിങ് മീൻസ് ഒരു കുട്ടിനെ എല്ലാ രീതിയിലും അവരെ വളർത്തിയെടുക്കുകയാണ്. ഫ്രം ഹൗ ടു ഫേസ് ദ സോഷ്യൽ ആൻഡ് ഹൗ ടു ഫേസ് അദർ പീപ്പിൾസ് ഓൾസോ. അവരെ ലൈഫ് ലോങ് എങ്ങനെ അവർ ജീവിക്കണം, അവരെ എങ്ങനെയായിരിക്കണം ബാക്കി കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ പുറം ലോകവുമായിട്ട് അവരെ എത്ര മാത്രം ഇന്ററാക്ട് ചെയ്യണമെന്നുള്ള ഒരു ടീച്ചറാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. യെസ്, അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. ആക്ച്വലി ഇത് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു, പക്ഷേ ഞാനിത് തുടങ്ങിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഇതിനെ

0: ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ വിഷമങ്ങൾ അവിടെ മറന്നു പോകും. പിന്നെ അവരുമായിട്ട് നമ്മൾ മിംഗിൾ ചെയ്യുമ്പോൾ വി ആർ ഓൾ ഹാപ്പി.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞു ഈ ഒരു പ്രൊഫഷൻ അല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല വന്നേന്ന് പറഞ്ഞു. അപ്പൊ ആക്ച്വലി എന്തായിരുന്നു, എന്തായിരുന്നു ആഗ്രഹം, എന്തായിരുന്നു?
0: ആക്ച്വലി മൈ ബാക്ക്ഗ്രൗണ്ട് ഈസ് ആനിമേഷൻ ആൻഡ് ഐ ടി പ്രൊഫഷൻ. ഞാനൊരു

0: വന്നത്, സ്കൂളിൽ വന്നത്, സ്കൂളിൽ ജോയിൻ ചെയ്തു. ഈ സ്കൂളിലല്ല, നേരത്തെ വേറെ സ്കൂളിൽ ജോയിൻ ചെയ്തു. ആസ് എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചറാണ് ജോയിൻ ചെയ്തത്. പിന്നെ ലേറ്റർ ഓൺ അത് പഠിത്തത്തിലോട്ട് അവരെ പഠിപ്പിക്കാനുമായിട്ട് വേറെ സബ്ജക്ട്സ് ഒക്കെ കിട്ടി തുടങ്ങി. പിള്ളേരുമായിട്ട് മിംഗിൾ ചെയ്തപ്പോൾ ഐ ഫെൽ ലൈക്ക് യെസ് ദിസ് ഇസ് ദ ബെസ്റ്റ്.
1: തീർച്ചയായിട്ടും. അപ്പോൾ എന്നാലും ഈ ഒരു രംഗത്ത് ഇറങ്ങിയ ശേഷമാണ് ഈ ഒരു പ്രൊഫഷൻ ഇത്രയും ഗ്രേറ്റ് ആണെന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ വിഷമങ്ങളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒന്ന് ഓക്കെ ആക്കാനും പറ്റിയ ഫീൽഡ് ആണ് മനസ്സിലായത്. അപ്പോൾ ഇത് ഇപ്പോൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകണല്ലേ?
0: അതെ അതെ, ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നു. കുഞ്ഞുങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നു. അവരെ നമ്മുടെ കയ്യിലുള്ള നോളേജും എഡ്യൂക്കേഷനും നമുക്ക് പകർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണിത്. അപ്പം അതുകൊണ്ട് ഐ ആം ഹാപ്പി.
1: ഓക്കെ, ഒരു ചോദിച്ചിട്ടെ, ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ പഴയ ഒരു ടീച്ചിങ് ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു, അതായത് കുട്ടികളെ ഇങ്ങനെ പേടിപ്പിച്ചിരുത്തുക, അല്ലെങ്കിൽ എന്താണ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോഴേ നമ്മൾ വിറയ്ക്കണം അല്ലെങ്കിൽ പേടിക്കണം എന്നൊരു സ്റ്റൈൽ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു രീതിയായിരുന്നു പഴയ ടീച്ചേഴ്സിന്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്പടികത്തിൽ ചാക്കോ മാഷിന്റെ ഒരു സെറ്റപ്പ് ആയിരുന്നു പഴയത്, അല്ലേ? പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ചിന്താഗതി മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ അധ്യാപകരും ഒരു ലിബറൽ രീതി പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുമായിട്ട്. അപ്പം ഈ ഒരു മാറ്റത്തെ ആക്ച്വലി എങ്ങനെയാണ് ടീച്ചർ നോക്കിക്കാണുന്നത്?
0: പഴയ രീതി അത് പഴയത് തന്നെയാണ്.

0: ടീച്ചറായിട്ട് ഒരിക്കലും ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യരുത്. ബി ലൈക്ക് എ മദർ, ബി ലൈക്ക് എ ഫ്രണ്ട്, ദെൻ ഓൺലി ദേ വിൽ കം വിത്ത് അസ്. നമ്മൾ ഒരു വടിയെടുത്തോ അല്ല അവരുടെ അടുത്ത് ദേഷ്യം കാണിച്ചാൽ അവര് നമ്മളെ ഒപ്പോസ് ചെയ്യും. ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നുള്ള ഒരു പോളിസിയാണ്. ഇപ്പൊ നമ്മൾ കുട്ടിക്ക് റെസ്പെക്ട് കൊടുത്താൽ അവർ നമുക്ക് റെസ്പെക്ട് തരും. ഇപ്പൊ നമ്മള് ടീച്ചേഴ്സ് കുട്ടികൾക്ക് റെസ്പെക്ട് കൊടുത്തില്ലെങ്കിൽ അവർ നമുക്ക് റെസ്പെക്ട് തരത്തില്ല. ആ ഒരു രീതിയാണ് ഇപ്പോഴത്തെ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു വലിയ മാറ്റത്തിലൂടെ ഇങ്ങനെ അധ്യാപകരും വിദ്യാർത്ഥികളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫൈനലി ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പം 11 വർഷത്തെ ഒരു കരിയർ എക്സ്പീരിയൻസ് ആണല്ലോ, അപ്പൊ ഡെഫിനറ്റ്ലി ഒരു വലിയ എക്സ്പീരിയൻസിൽ മറക്കാനാവാത്ത എന്തെങ്കിലും മെമ്മറി ഉറപ്പായിട്ടും കാണണം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും മെമ്മറി ഉണ്ടോ?
0: കുട്ടികളുടെ അസോസിയേറ്റ് ചെയ്തു മീൻസ് ഇപ്പം ഞാനിപ്പം സ്കൂൾ ചേഞ്ച് ചെയ്തു. ഞാൻ നേരത്തെ ഇരുന്ന സ്കൂളിൽ നിന്ന് ഞാനിപ്പോ ചേഞ്ച് ചെയ്യപ്പോഴത്തേക്ക് ഞാൻ ചേഞ്ച് ചെയ്തു എന്ന് ഞാൻ മറ്റേ സ്കൂളിൽ പറഞ്ഞില്ലായിരുന്നു. കുട്ടികളുമായിട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്തില്ല. പക്ഷെ ഞാൻ ഈ സ്കൂളിലേക്ക് ചേഞ്ച് ചെയ്തു എന്ന് അറിഞ്ഞപ്പം അവിടുത്തെ ഒരുപാട് കുട്ടികൾ കരഞ്ഞു. അപ്പം ആ കുട്ടികള് മീൻസ് അവരെനിക്ക് വീഡിയോ സെൻഡ് ചെയ്തു. ആ ടീച്ചർ പോവല്ല് ട്രിപ്പിക്കലി അവർ ശരിക്കും കരഞ്ഞു. ഒരുപാട് സ്റ്റുഡൻസ് പിന്നെ അവരെനിക്ക് വോയിസസ് അയച്ചു, ലെറ്റേഴ്സ് അയച്ചു, പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞു. സോ അതൊരു മൊമെന്റ് ആണ്.
1: ഒരു അധ്യാപക നിലയിൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണല്ലേ?
0: യെസ്, അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. So I'm happy to be a teacher and happy Teachers Day to all. Thank you.

0: ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. സുവർണാവസരം ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി അവർ.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astra FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ സമയത്താണ് നമ്മൾ അങ്ങനെ ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേയിൽ നിന്ന് ഒരുപാട് അധ്യാപകരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു അധ്യാപിക ഉണ്ടെന്ന് പരിചയപ്പെടാം. ഹലോ ടീച്ചർ.
2: ഹായ്.
1: എന്താ പേര്?
2: അപർണ.
1: അപർണ. അപർണ മാമിന്റെ വീട് എവിടെയാണ്?
2: കുളക്കട.
1: കുളക്കടയിലാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: അച്ഛൻ, അമ്മ, അനിയത്തി.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. ആദ്യം തന്നെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ.
2: താങ്ക് യു.
1: ശരി, അപ്പൊ ഞാൻ ഇന്ന് ഒരുപാട് പേരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ ഗ്രേറ്റ് പ്രൊഫഷൻ ചൂസ് ചെയ്തെന്ന്. ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ, വൈ ദിസ് പ്രൊഫഷൻ?
2: Why this profession? Because children's and a goda namak

0: ഇങ്ങനെ കണ്ടും കേട്ടും ഇരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര
1: ഓക്കെ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അങ്ങനെ കുട്ടികളുടെ കൂടെ ലൈഫ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: യെസ് ഓഫ് കോഴ്സ്.
1: ഓക്കെ, എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ ഏറ്റവും യങ് ആയിട്ട് ഇഷ്ടം തോന്നുന്നല്ലേ. ഓക്കെ, അപ്പം ഒരു നല്ല ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇപ്പം ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വടിയൊന്നും എടുക്കാത്ത വടിയെ ആയുധം ആക്കാത്ത ടീച്ചേഴ്സ് ആണല്ലോ. അതേ ടീച്ചേഴ്സ് വടി കണ്ട് വടിയെ കാണിച്ച് പേടിപ്പിക്കുന്ന അധ്യാപകരായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ.
0: അല്ല,
1: അപ്പൊ വടി എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ?
0: ഇല്ല, നമ്മള് ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് നമ്മളുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ വടിയുടെ ആവശ്യം വരത്തില്ല.
1: വടി പൂർണ്ണ ഒഴിവാക്കാൻ പറ്റുമല്ലേ? എന്നാലും എവിടെയെങ്കിലൊക്കെ വടി വേണമല്ലേ.
0: സംടൈംസ് നമ്മള് വടിയെടുത്ത് അടിക്കണം എന്നല്ല പറയുന്നത്, ജസ്റ്റ് നമ്മുടെ കൺട്രോളിലായി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാം കുഞ്ഞുങ്ങളെ. അല്ലാതെ അടുത്ത് അടിച്ച് അങ്ങനെ ശീലിക്കണ്ട. ഇന്നത്തെ കാലം അങ്ങനെ അല്ലല്ലോ. അടിച്ച് വളർത്തേണ്ടതെന്നല്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റും കുഞ്ഞുങ്ങളെ.
1: തീർച്ചയായിട്ടും. ഓക്കെ ശരി, അപ്പോൾ ഞാൻ ഇന്ന് ഒരുപാട് പേരോട് ചോദിച്ചു അവരുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ആരാണെന്ന് ചോദിച്ചു കുട്ടികളോട്. അപ്പൊ ഞാൻ അധ്യാപകരോട് ചോദിക്കുകയാണ്, ടീച്ചറിനോട് ചോദിക്കുകയാണ്, ടീച്ചറിന്റെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്?
0: നമ്മുടെ ഇപ്പൊ ഞാൻ എന്റെ ടീച്ചറായിട്ട് പറയുവാണെങ്കിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ സ്മിത മാം.
1: എന്തെങ്കിലും കോർ മെമ്മറി ഉണ്ടോ പറയാനാ ടീച്ചറായിട്ടുള്ള?
0: ടീച്ചറിനെ എന്നും ഞാൻ കാണും, ടീച്ചറായിട്ട് എന്നും ആയിട്ട് നമ്മുടെ പ്രൊഫഷണൽ ആയാലും ഓരോ സ്റ്റേജസിലും ടീച്ചർ ഓരോ മോട്ടിവേറ്റ് ചെയ്യും നമ്മളെ, ഇങ്ങനെ വേണം അങ്ങനെ വേണം. സോ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ്, കാരണം നമ്മളെ പഠിപ്പിച്ച ടീച്ചറിനെ എപ്പോഴും കാണുമ്പോഴും ആ ഒരു പഴയ ഫീലിംഗ് തന്നെ, നമ്മൾ ആ സ്കൂളിലാണെന്നുള്ളൊരു ഫീലിംഗ് തന്നെ, അതോടുകൂടി തന്നെ സംസാരിക്കുക, എവിടെ വെച്ച് കണ്ടാലും കുഞ്ഞെന്നുള്ള രീതി തന്നെ. ഇപ്പൊ എത്ര പ്രായമായാലും ടീച്ചറിന്റെ കുട്ടി തന്നെയാണ്, ആ രീതി തന്നെയാണ് ടീച്ചർ വന്ന് സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നതും എല്ലാം. അപ്പം അതുകൊണ്ട് ഭയങ്കര,
1: നമ്മളിപ്പോ എത്ര വലിയ അധ്യാപികയായാലും ആ ടീച്ചറിന് എപ്പോഴും നമ്മളൊരു കുട്ടി തന്നെയാണല്ലേ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് കോർ മെമ്മറി ഉണ്ടോ കുട്ടികളുമായിട്ട് മറക്കാനാവാത്ത? എനിക്ക് തോന്നുന്നു ഏതൊരു അധ്യാപികയ്ക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും മെമ്മറിയിൽ കാണുമായിരിക്കും അവരുടെ ലൈഫിൽ. അപ്പൊ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെമ്മറി ഉണ്ടോ?
0: കുഞ്ഞുങ്ങളുമായിട്ട് മെമ്മറീസ് എന്ന് പറയുമ്പോ ഇപ്പം നമ്മൾ ഓരോ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടായാലും കുറെ ഇയേഴ്സ് കഴിഞ്ഞിട്ടായാലും ഇപ്പൊ ചെറുതായിട്ട് ട്യൂഷൻ ആയാലും എന്തെങ്കിലും ഒരു ജസ്റ്റ് ലെസൺ, നമ്മളിപ്പോ എവിടെയെങ്കിലും മീറ്റിംഗ് ഒരു പ്രോഗ്രാമിന് കണ്ടിട്ടാണെങ്കിൽ പോലും ആഫ്റ്റർ കുറെ നാൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ അവർ നമ്മളെ വന്ന് ടീച്ചറെ എന്ന് വിളിച്ച് നമ്മൾ ആ ഒരു മെമ്മറി ഒന്ന് ഇതാക്കുമ്പോൾ പുതുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ ഒരു ഫീൽഫുൾ ആവുന്നത് എന്ന് പറഞ്ഞാൽ ടീച്ചറെ എന്നുള്ള വിളിയാണ്. മീൻസ് എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ തന്നെ അവർ നമ്മളെ കാണും എന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
1: അങ്ങനെ ഇനിയും ഒരുപാട് വർഷം അങ്ങനെ ഒരുപാട് കുട്ടികളുടെ മനസ്സറിയുന്ന അധ്യാപികയായിട്ട് പോകാൻ സാധിക്കട്ടെ. ഞാൻ ഇന്ന് പരിചയപ്പെടാൻ എനിക്ക് സന്തോഷം. വൺസ് അഗൈൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ കേട്ടോ.
0: താങ്ക് യു സോ മച്ച്.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ഹായ്, എന്റെ പേര് ശ്രീജ. ഞാൻ കാർമൽ റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ വി പി ഇൻചാർജ് ആയിട്ടാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇപ്പോഴത്തെ ജനറേഷന്റെ കുട്ടികളുടെ അടുത്ത് പറയാനുള്ള ഒരേ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാല്, നമ്മൾ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുക, സൊസൈറ്റിയിൽ ഉള്ള എല്ലാത്തിനും വാല്യൂ കൽപ്പിക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്കുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാല്, എന്ത് കേട്ടാലും ചാടി കയറി പ്രവർത്തിക്കും. അതിനു മുന്നേ നമ്മൾ മുതിർന്നവർ നമ്മുടെ അടുത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക, അത് ശരിയാണോ തെറ്റാണോ, എന്നിട്ട് അതിൽ പ്രവർത്തിക്കുക. സൊസൈറ്റിയിൽ നമുക്ക് എന്താണോ ബെനിഫിഷ്യൽ ആയിട്ടുള്ള അതിന് വേണ്ടിട്ട് പ്രവർത്തിക്കുക. ഈ ഒരു ടീച്ചേഴ്സ് ഡേയിൽ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എനിക്ക് എല്ലാവരോടത്തും പറയാനുള്ളത്, ഒരു എഫക്റ്റീവ് ടീച്ചർ ആവണമെങ്കിൽ നമ്മൾ കുട്ടികളെ അറിയണം, കുട്ടികളുടെ മനസ്സറിയണം. അതുപോലെ തന്നെ ഈ ഒരു തലമുറയ്ക്കനുസരിച്ച് നമ്മൾ ടീച്ചേഴ്സും മാറാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ റേഡിയോ 1T ഓൺ ആസ്ട്രേലിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പോൾ നമ്മൾ അങ്ങനെ വേൾഡ് ടീച്ചേഴ്സ് ഡേയിൽ നിന്ന് ഒരുപാട് അധ്യാപകരെയും വിദ്യാർത്ഥികളെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തൊട്ടടുത്തൊരു അധ്യാപകരുണ്ട്, ഒന്ന് പരിചയപ്പെടാം. ഹലോ സർ.
1: ഹലോ
0: സർ, പേരെങ്ങനെയാണ്?
1: എന്റെ പേര് നിതീഷ് എന്നാണ്.
0: നിതീഷ്. നിതീഷ് സർ വീട് അടുത്ത് തന്നെയാണോ?
1: അല്ല, കടക്കലാണ് വീട്.
0: കടക്കലാണ് വീട്. അപ്പൊ ആദ്യം തന്നെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ.
1: താങ്ക് യു.
0: ശരി, അപ്പം ഞാൻ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് ഈ പ്രൊഫഷൻ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് സർ ഈ വലിയ ഈ മഹത്തായ ഗ്രേറ്റ് പ്രൊഫഷൻ ചൂസ് ചെയ്തത്?
1: ഒരു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് മുതലേ ഐ തിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല ടീച്ചിങ് ആയിരുന്നു. സോ ഐ ചൂസ് ദാറ്റ്.
0: അങ്ങനെ ചൂസ് ചെയ്തത്?
1: അങ്ങനെ ചൂസ് ചെയ്തത്.
0: എങ്ങനെയുള്ള അധ്യാപകനാണ് നിതീഷ് സാർ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ അതോ കുട്ടികളുടെ കുട്ടികളുമായിട്ട് ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന അധ്യാപകനാണോ?
1: ഫ്രണ്ട്ലി ആണ്, സ്ട്രിക്റ്റ് ആണ്, ഒരു മിക്സ്ഡ് ആയിട്ടാ പോകുന്ന.
0: എല്ലാം അതിന്റെ ആവശ്യ രീതിയിലുണ്ടല്ലേ?
1: അതെല്ലാം ആവശ്യമുണ്ട്. എല്ലാം പ്രത്യേകിച്ച് ഇവിടെ എല്ലാത്തിന്റെ ആവശ്യമുണ്ട്. എല്ലാ സ്നേഹത്തിന്റെ ആയാലും എല്ലാത്തിന്റെയും ഒരു.
0: ശരി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എത്ര നാളത്തെ എക്സ്പീരിയൻസ് ആണ്?
1: ഇപ്പൊ എനിക്ക് ഇവിടെ വൺ ഇയർ
0: ആയി. അപ്പം ഈ ടീച്ചിങ് ഫീൽഡ്?
1: ടീച്ചിങ് ഫീൽഡ് ഒരു 5 years.
0: 5 വർഷമായി അല്ലേ?
1: അതെ.
0: അപ്പൊ 5 വർഷത്തെ ഒരു എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ഒരു മെമ്മറി വല്ല പറയാൻ കാണുമോ?
1: അങ്ങനെയല്ല, ഓൾവേസ് എല്ലാ ദിവസവും ഓരോരോ മെമ്മറീസ് ആണ്. ഇപ്പൊ ഇവിടെ ആയാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അതൊക്കെ മറക്കാൻ കഴിയാത്തതായിട്ടെന്ന് പറയുന്നത് പിന്നെ പെട്ടെന്നൊന്നും ഓർക്കാൻ പറ്റുന്നില്ല.
0: ഓക്കെ, ശരി, കുഴപ്പമില്ല. ശരി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇന്നത്തെ കുട്ടികൾ കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്താ?
1: ഇന്നത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ പേരും ഇപ്പൊ എല്ലാവരും ഒന്നുമില്ല, കുറെ പേരോട്ട് റെസ്പെക്ട് ചെയ്യുക, അല്ലാതെ അവർക്ക് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ മറ്റുള്ള എല്ലാവരെയും ഫോൺ അഡിക്റ്റഡ് അങ്ങനെയുള്ള സെറ്റപ്പിലോട്ട് പോകുന്നത്. പക്ഷെ ഒരു റെസ്പെക്ട്നെസ് എന്ന് പറയുന്ന സാധനം ഇല്ല. സെൽഫ് റെസ്പെക്ട് ആയാലും ശരി, മറ്റുള്ളവരുടെ റെസ്പെക്ട് ആയാലും ശരി, അവർക്ക് തീരെ ആ ഒരു കൾച്ചർ അവർ പഠിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ പഠിച്ചു വന്ന ഒരു സാഹചര്യം, നമ്മുടെ അധ്യാപകർ ശീലിപ്പിച്ച ഒരു സാഹചര്യത്തിലല്ല അവരിപ്പോ വളർന്നു വരുന്നത്. സോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ഒരു ഫോൺ കൾച്ചറിൽ വരുന്നവർ തന്നെ അത് ഒന്ന് മാറ്റി എന്താണ് അവർ, നമ്മളിപ്പോ ഒരു ടീച്ചർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കാണുമല്ലോ. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് കേൾക്കാൻ തയ്യാറാവണം. തീർച്ചയായിട്ടും അവർ കേട്ട് അതിനെ ഇത് ചെയ്യുന്നതാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഓ ജസ്റ്റ് ഉപദേശം, ദാറ്റ്സ് ഓൾ, ആ ഒരു രീതിയിലാണ് അവർ പോകുന്നത്. വളരെ കുറച്ച് കുട്ടികൾ, എല്ലാവരും ഒന്നുമില്ല.
0: ബഹുമാനിക്കാൻ പഠിക്കാം അല്ലേ?
1: ബഹുമാനിക്കാൻ പഠിക്കാം.
0: ശരി ശരി, അപ്പൊ സന്തോഷം സാർ എനിക്ക് ഇന്ന് പരിചയപ്പെടുന്ന സാധ്യതയിൽ. വൺസ് അഗൈൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ കേട്ടോ.
1: താങ്ക് യു.

0: നാടിനൊപ്പം നാട്ടാടുകൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിവിന്റെ വെളിച്ചം പകർന്ന് തലമുറകളെ വാർത്തെടുത്ത അധ്യാപകൻ, സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ്, മികച്ച NSS പ്രോഗ്രാം ഓഫീസർ, കരിയർ മാസ്റ്റർ അവാർഡ്, കൂടാതെ അമിറ്റ് യൂണിവേഴ്സിറ്റിയുടെ ദേശീയ പുരസ്കാരം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അംഗീകാരങ്ങളുടെ നിറവിൽ നിൽക്കുന്ന ഗുരുനാഥൻ വർഷങ്ങളുടെ അധ്യാപന അനുഭവങ്ങളും മായാത്ത ഓർമ്മകളുമായി വെണ്ടാർ ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകൻ സജിമോൻ സാർ എത്തുന്നു ലോക അധ്യാപക ദിനത്തിൽ ലൗഡ് സ്പീക്കറിൽ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ RJ അനാമികയോടൊപ്പം.

Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 Nadinoppum Natarkoppum. Yes, എന്തായാലും ടീച്ചേഴ്സ് ഡേയിൽ നമ്മൾ അങ്ങനെ നമ്മുടെ കാർമൽ റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെത്തി ഒരുപാട് അധ്യാപകരെയൊക്കെ പരിചയപ്പെട്ടു അല്ലേ. ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി അവരോടൊക്കെ സംസാരിച്ച് നിന്നപ്പോൾ ഉണ്ടല്ലോ എനിക്കും ഞാൻ ആ പഠിച്ച സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയതെന്ന് തോന്നി. ആൻഡ് കുട്ടികളുടെ കൂടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അവരെത്രത്തോളം ആസ്വദിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ആ ചിരിക്കു മിന്നലെ അവരുടെ കരുതലിലും സ്നേഹമൊക്കെ എത്രത്തോളം ഉണ്ടെന്നും നേരിട്ട് എനിക്കിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പൊ എന്നാലും ഈ ലോക അധ്യാപക ദിനത്തിൽ അറിവിന്റെ വെളിച്ചം പകരുന്ന എല്ലാ ടീച്ചേഴ്സിനും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ടീച്ചേഴ്സിന്റെ ആശംസിച്ചുകൊണ്ട് റേഡിയോ വണ്ടിക്ക് തൽക്കാലം ഇവിടുന്ന് വണ്ടി തിരിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത ദിവസം അടിപൊളി വിഷയമായിട്ട് രാവിലെ 10 മണിക്ക് വീണ്ടും കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജി ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474291904749119090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490090 9526690090. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ JM ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചേട്ടനൊപ്പം നാട്ടുകാർക്കൊപ്പം. അതെ, റെഡി ആയില്ലേ?
1: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനിയും ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജിയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
1: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Vishal Opticals, മിതമായി നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: കരിയർ വെറും ഒരു സ്വപ്നമല്ല, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ് തോന്നുന്നു. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്ധ്യ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രിയ, മലരെ മൗനമ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് സന്ധ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സന്ധ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് വൈരമുത്തു സർ വരികൾ എഴുതി, ആൻഡ് വിദ്യാസാഗർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, എസ് പി ബാലസുബ്രഹ്മണ്യൻ സാറും ആൻഡ് ജാനകി അമ്മയും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള മലരെ മൗനമ എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അർജുനയാണ്. അർജുന അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ അർജുന. എനിക്ക് മിന്നൽവള എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അർജുന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അർജുനയ്ക്ക് വേണ്ടിയിട്ട് നരുവേട്ട എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റായിട്ടുള്ള മിന്നൽ വള എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ജേക്സ് ബിജോയ് മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് സിതാര കൃഷ്ണകുമാർ പാടി, ശ്രീരാമും ഒക്കെ ചേർന്ന് പാടിയ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണല്ലേ. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0947 4919 0091 9909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9524906490 9562669409. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Hello, evideya?
3: Njan nammude choice maalila.
2: Maalilo? Appo shoppingine poyadanalle?
3: Ha, shopping mathramalladi. Ivide vanna pinne vera engottum ponda. Shopping, food, entertainment, pinne nammude kuttiyalkku adichu pulikkane. Kollam jillayile number 1 PlayStationum ivide thanne undu.
2: Adhe. കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
8: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. അപ്പം നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, എനിക്കൊരു സോങ് വേണം. ഞാൻ ഗന്ധർവൻ എന്ന മൂവിയിലെ ദേവി എന്ന് തുടങ്ങുന്ന സോങ് എനിക്ക് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി വേണം എന്ന് പറഞ്ഞിട്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശശികല ചേച്ചിക്ക് വേണ്ടിയും ചേച്ചിയുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ദാസേട്ടൻ പാടി, കൈതപ്രം സർ വരികൾ എഴുതി, ജോൺസൺ മാഷ് മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കാം. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ്. അനഘ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ അനഘ. എനിക്ക് കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് അനഘക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനഘയ്ക്ക് വേണ്ടിയിട്ട് ജോബ് കുര്യനും മൃദുല വാര്യരും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള കണ്ണോട് കണ്ണായിടം എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909074 2919 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9524909094 9569 9090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ യുഎസ് വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ അഞ്ചാംഘട്ട ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് എത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹി രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി സ്വിസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സ്വിസ് പ്രസിഡന്റ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ എത്തി പുഷ്പചക്രം സമർപ്പിച്ചു. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള അഞ്ചാംഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒറ്റാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കാനഡ ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യ യുഎസ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വ്യാപാര സന്തുലിതാവസ്ഥ ഇന്ത്യയ്ക്ക് അനുകൂലമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന മ്യൂണിക് ലീഡേഴ്സ് മീറ്റിംഗിൽ ധനമന്ത്രി അറിയിച്ചു. വിശദമായ ചർച്ചകൾ ആവശ്യമായി വരുന്ന ഈ കരാറിൽ ഇരുപക്ഷവും ചർച്ചകളിൽ നിർണായക ഘട്ടത്തിലെത്തിയിട്ടുണ്ടെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രാദേശിക അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർന്നപ്പോൾ ഇന്ത്യയ്ക്കൊപ്പം നിന്ന രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് അടുത്തുള്ള സൈനിക ഭരണകൂടത്തെ പിന്തുണച്ച സമയത്തും ഇന്ത്യ റഷ്യ ബന്ധം മികച്ചതായിരുന്നുവെന്നും ശ്രീ എസ് ജയശങ്കർ വ്യക്തമാക്കി.
1: For us, Russia and Soviet Union before that was a country that stood by us in many ways when our security, when our territorial integrity was under threat. And at a time when much of the world

0: സോനോവാൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോകെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. പശ്ചിമബംഗാളിൽ പ്രാദേശിക വ്യോമ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കും. ഉഡാൻ പദ്ധതി പ്രകാരം പുതിയ വിമാനത്താവളങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി കെ രാമമോഹൻ നായിഡു, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊൽക്കത്തയിൽ വെച്ചാണ് കരാർ ഒപ്പിടുന്നത്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലിലാണ് ദൌത്യം ആരംഭിച്ചത്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തെക്കുറിച്ചാണ് ഇന്ന്. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതികളിൽ ഒന്നാണ് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം. പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി നിലവിൽ വിമാനത്താവളത്തിനുണ്ട്. 2026 മാർച്ച് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. വികസിത ഇന്ത്യയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഈ വിമാനത്താവളം സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: देश का सबसे बड़ा प्रदेश आज देश के सबसे अधिक इंटरनेशनल एयरपोर्ट्स वाले राज्यों में से एक हो गया है. ये एयरपोर्ट पश्चिमी उत्तर प्रदेश के किसानों, छोटे और लघु उद्योगों, यहां के नौजवानों के लिए अनेक नए अवसर लेकर आने वाला है.
0: പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണവുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ലെന്ന് PSCയോട് ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകി. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിശദവാദത്തിനായി കേസ് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ തുറമുഖ നഗരമായി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും ശ്രീ VD സതീശൻ വ്യക്തമാക്കി. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഫ്ളൈ ദുബായ് വിമാനം റാഞ്ചാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിമാനം മരുഭൂമിയിലേക്ക് ഇടിച്ചിറക്കാൻ ഒമാനി സഹ പൈലറ്റ് ശ്രമിച്ചതായി ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ല സെറ റിപ്പോർട്ട് ചെയ്തു. ഒമാനി സഹ പൈലറ്റ് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ച് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ഇസ്രയേലിലെ ടെൽ അവീവിലുള്ള കെട്ടിടത്തിൽ ഇടിച്ചു കയറ്റാനാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും പത്രത്തിൽ പറയുന്നു. ഈ ലക്ഷ്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മരുഭൂമിയിലേക്ക് വിമാനം ഇടിച്ചിറക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 102 പോയിന്റ് ഉയർന്ന് 72,012 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 22,455 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം ഈ മാസം 12

ഇരുപത്തിയൊൻപത് വരെ നടക്കും. പൂജാ അവധി ഉൾപ്പെടെ ഒഴിവാക്കി ആകെ 9 ദിവസം സഭ സമ്മേളിക്കും. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഒക്ടോബർ 26 നടക്കും. ഈ മാസം 29 ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ യുഎസ് വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5-ാം ഘട്ട ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാൻ എന്തായാലും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ എഫ് എം, ഞാൻ രമ്യ അനിൽകുമാർ പെരിങ്കുളത്ത് നിന്ന്. എനിക്ക് ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലെ നീലാകാശം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് രമ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിൽ നജീ മർഷാദ് അതുപോലെ തന്നെ സുജാത ചേച്ചി ഒക്കെ ചേർന്ന് പാടി, ആൻഡ് റഫീഖ് അഹമ്മദ് സർ വരികൾ എഴുതി, വിദ്യാസാഗർ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജസ്ന ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ ജസ്ന, എനിക്ക് വാതിലിൽ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയിട്ട് ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ ഹരിചരൺ സർ പാടി, റഫീഖ് അഹമ്മദ് സർ വരികൾ എഴുതി, ഗോപി സുന്ദർ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പാട്ടാണ് വാതിലിൽ ആ വാതിലിൽ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0491904744919 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524900956249 അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: XRAIFM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
6: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pirepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Maathapithakkalavuka evarudeyum valiya swapnam. Aa swapnathilekkulla vishwasaneeyamaya vazhikattiyaanu Neovita Fertility Center. Aadhunika IVF ulppadeyulla noothana fertility chikitsakalum parijayasampannaraya vidagdharude vyaktigatha paricharanavum. Pratheekshayude thudakkam. Neovita Fertility Center, Ayathil Junction, Kollam.
3: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഹലോ, എവിടെയാ?
5: ആ, ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
5: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
5: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാളല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakkara.
6: Yasid Coffee. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.
7: Yes, we are back on Gazette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
8: ഹലോ, നമസ്കാരം.
7: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
8: നല്ല വിശേഷം മോളെ.
7: സുഖായിട്ട് പോവാണല്ലേ?
8: സുഖായിട്ട് പോകുന്നു.
7: ഓക്കെ, അപ്പൊ ഭക്ഷണം ഒക്കെ കഴിച്ചോ?
8: ഭക്ഷണം കഴിച്ചില്ല, മക്കള് ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് കിടക്കുന്നു.
7: ആണല്ലേ, ശ്രേയക്കുട്ടിയൊക്കെ ഉറങ്ങിയോ?
8: ശ്രേയക്കുട്ടിയൊക്കെ ഇവിടെ സുന്ദരി കുട്ടിയായിട്ട് ഒഴുകി നിൽക്കുവായിരുന്നു, പക്ഷേ ഉറക്കത്തിലോട്ട് വീണിട്ടുണ്ട്.
7: ആണല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും ഉറങ്ങട്ടെ, അടുത്ത തവണ ഉണർന്നിരിക്കുമ്പോ വിളിച്ചാ മതി കേട്ടോ.
8: ഓക്കെ, ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു മോളെ.
7: ആണോ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
8: എന്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ എന്നുള്ള പാട്ട് കേൾപ്പിക്കണം.
7: ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
8: എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട്.
7: ഓക്കെ, അപ്പൊ എന്തായാലും
8: ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട്.
7: ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം കേട്ടോ.
8: ഓക്കെ. എന്റെ പതാരക്കാരൻ പയ്യനോടുണ്ടോ?
7: പതാരക്കാരൻ പയ്യനോടെ ഉണ്ട്.
8: ഞങ്ങൾക്ക്
7: ഭയങ്കര കുശുംബാവുന്നുണ്ട്, എപ്പോഴും പതാരക്കാരൻ പയ്യനെ മാത്രം തിരക്കുന്നുണ്ട്. എന്താണ്?
8: എന്റെ വീടിനടുത്തുള്ളേ കണ്ടിട്ടില്ല, പരിചയമില്ല. എന്റെ ഫസ്റ്റ് കോള് ശ്രീകുട്ടനാണ് അറ്റൻഡ് ചെയ്തത്.
7: അതെല്ലേ, അതുകൊണ്ട് ശ്രീകുട്ടനോട് ഒരു അല്പം സ്നേഹം കൂടുതല്. ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് എന്നമ്മയെ ഒന്ന് കാണാൻ എന്ന പാട്ടാണ്. അത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള നമ്മൾ എന്ന സിനിമയിൽ ദാസേട്ടൻ പാടി, കൈതപ്രം സർ വരികൾ എഴുതി, മോഹൻ സിതാര സർ മ്യൂസിക് കമ്പോസ് ചെയ്തു. അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്. ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചേച്ചി ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പാട്ട് നമുക്ക് കേൾക്കാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ധ്യാനവും ജാനുവും കൂടി ചേർന്നിട്ടാണ് കേട്ടോ. ഹായ് ആശ്രയ, എനിക്ക് കല്യാണി സോങ് വെച്ച് തരാമോ ബൈ ധ്യാനു ആൻഡ് ജാനു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ധ്യാനുവിനും ജാനുവിനും വേണ്ടിയിട്ട് ഉറപ്പായിട്ടും കല്യാണി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ 54 കമ്പോസ് ചെയ്തു, 54 ശ്രേയ ഘോഷാലും ഒക്കെ ചേർന്ന് പാടി, നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909 0974219909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909052 6649090. So keep on listening to Astraya FM 90 Nadinuppam Natarkuppam.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara.

0: യാസിത് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 31 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ്? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണമൊന്നും കഴിച്ചു. അതെ അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടേ? കേട്ടില്ല.
2: ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു പാട്ടേ.
1: ആ,
2: ഇപ്പൊ നിങ്ങൾ പ്ലേ ചെയ്തിട്ട്
1: കേട്ടില്ല. കേട്ടില്ല. ചേട്ടാ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ?
2: ഹലോ.
1: ഹലോ, കേക്കാമോ? ആ, ഇപ്പൊ കേക്കാം. പറഞ്ഞു.
2: അല്ലേ, ഞാൻ ആ പാട്ട് ചോദിക്കാനായിട്ട്
1: അത് നമ്മൾ ഓൾറെഡി പ്ലേ ചെയ്തു.
2: അതെ അല്ലേ.
1: അതെ അതെ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഏത് പാട്ടാ കേക്കേണ്ടത്?
2: രണ്ടുപേരും ആധികാരികമായിട്ട് ഗീതം അഭിനയിച്ചിട്ടുണ്ട്.
1: അതെ.
2: ഇവർ രണ്ടുപേരും മെറുകയിൽ.
1: ചേട്ടാ, ചേട്ടാ പറയുന്നത് ക്ലിയർ ആവണില്ല, ബ്രേക്ക് ആയി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആ ഏത് പാട്ടാ കേക്കേണ്ടേ?
2: എനിക്ക്
1: അണ്ണാമലൈ എന്ന പാട്ടാണോ?
2: അതെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി. അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് രാംജി ചേട്ടനാണ്. ചേട്ടൻ എന്തൊക്കെയോ നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ എന്താണെന്നറിയത്തില്ല, വോയിസ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വിശേഷം ഒന്നും ചോദിക്കാൻ സാധിച്ചില്ല. പക്ഷെ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് അണ്ണാമലൈ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, വാലി സാർ വരികൾ എഴുതി ആൻഡ് ദേവ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു. എസ് ബി ബാലസുബ്രഹ്മണ്യം സാറും ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു അടിപൊളി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് രാംജി ചേട്ടനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാർത്തികേയനാണ്. കാർത്തികൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ചേച്ചി, എന്റെ നെയിം കാർത്തികേയൻ. അന്ന മൂവിയിലുള്ള യവനക്കരയിൽ സോങ് ഇടാവോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് കാർത്തികേയൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാർത്തികേയന് വേണ്ടിയിട്ട് യവനക്കരയിൽ എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, അന്ന എന്ന സിനിമയിൽ നമ്മുടെ ദാസേട്ടനും ചിത്രാമ്മയും ചേർന്ന് പാടി. ഷിബു ചക്രവർത്തി സാർ വരികൾ എഴുതി. ഔസേപ്പച്ചൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909047 4719910909. വിളിച്ച് മാത്രമല്ല, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490905269499. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യാസിത് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Gazette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ ഗാസറ്റ് കഫി ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജു ആണ്. അഞ്ജു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ, ഞാൻ അഞ്ജു. എനിക്ക് രത്തിനമ്മോ സോങ് പ്ലേ ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അഞ്ജു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാലും അഞ്ജുവിന് വേണ്ടിയിട്ട് രത്തിനമ്മോ എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ സൗരവ് ശ്രീസൻ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തു. സൗരവ് ശ്രീസൻ തന്നെ വരികൾ എഴുതി, തനിഷാഖ് നാവേൽ പാട്ട് പാടിയ ഒരു അടിപൊളി പാട്ടാണ്. കറന്റ് നമ്മൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും സോഷ്യൽ മീഡിയ ആക്കെ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ് രത്തിനമ്മോ എന്ന പാട്ടല്ലേ. അപ്പോൾ എന്നാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ ലൈവിൻ്റെ ടൈമിൽ റീജോയിൻ ചെയ്തുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ രത്തിനമോ എന്ന സൂപ്പർ ഹിറ്റ് പാട്ടോടുകൂടി തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലം പ്രോഗ്രാംസും കിടിലം കിടിലം പാട്ടുകളും കേൾക്കുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഇരുൾമൂടിയ വഴികളിൽ അറിവിൻ വെളിച്ചമായി അക്ഷരങ്ങളിലൂടെ ലോകത്തെ കാണിച്ചു തരുന്നവർ, ഒരു തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകർന്ന കാലം കണ്ട ഏറ്റവും മികച്ച ശില്പികൾ, അധ്യാപകർ. ഇന്ന് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം.

0: ആശ്രയ FM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 2 മണി. ദ ടൈം ഈസ് 2 o'clock.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. Good afternoon, welcome to Loud Speaker with me, RJ Anamika. ചില മനുഷ്യർ അങ്ങനെയാണ്, വലിയ ശബ്ദങ്ങളില്ലാതെ, വലിയ അവകാശവാദങ്ങളില്ലാതെ നമ്മുടെയൊക്കെ ജീവിതത്തെ അവർ മാറ്റിമറിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെയും നന്മകളെയും കഴിവുകളെയും അവർ പുറത്തു കൊണ്ടുവരും. പാളി പോകാമായിരുന്ന എത്രയോ ജീവിതങ്ങളെയാകും ശാസനയിലൂടെയും അതിലേറെ സ്നേഹത്തിലൂടെയും അവർ തിരികെ പിടിച്ചിട്ടുണ്ടാവുക. അക്ഷരങ്ങൾക്കപ്പുറം ജീവിതം എന്താണെന്ന് നമ്മെ പഠിപ്പിച്ച്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകം മുളപ്പിച്ച ആ വലിയ മനുഷ്യരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അധ്യാപകർ. യെസ്, ഇന്ന് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമാണ്. ആദ്യം തന്നെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ എല്ലാ അധ്യാപകർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഈ ഒരു ദിവസം നമ്മുടെ ഷോയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. വെണ്ടാൾ ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായ സജിമോൻ സർ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ അക്കാദമിക് മികവുകളും പുരസ്കാരങ്ങളും എണ്ണിയാലൊടുങ്ങാത്തതാണ്. 2012-13 വർഷത്തെ കേരള ഗവൺമെന്റിന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ്, 2015-16 മികച്ച NSS പ്രോഗ്രാം ഓഫീസർ അവാർഡ്, 2022 മികച്ച കരിയർ മാസ്റ്റർ അവാർഡ്, ഇതിനെല്ലാം പുറമെ അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അധ്യാപനം കേവലം ഒരു തൊഴിലല്ല, മറിച്ച് അതൊരു സമർപ്പണമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുള്ള അദ്ദേഹം തന്റെ നീണ്ട അധ്യാപന ജീവിതത്തിലെ അമൂല്യമായിട്ടുള്ള അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവെക്കാനായിട്ടാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സജിമോൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ലൗഡ് സ്പീക്കർ എന്ന ഷോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. സർ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
2: സന്തോഷമായിരിക്കുന്നു.
1: ഇന്ന് ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ.
2: ഓക്കെ, താങ്ക് യു.
1: സാധാരണ നമ്മൾ ടീച്ചർ എന്ന വേർഡിന് പല തരത്തിലുള്ള ഡെഫിനിഷൻസ് കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട്, ടീച്ചർ കുട്ടികൾക്ക് ഒരു വഴികാട്ടികളാണ്, അല്ലെങ്കിൽ സെക്കൻഡ് പേരന്റ് ആണ്, ഗാർഡിയൻ ആണ് എന്ന് പറയാറുണ്ട്. സോ ആസ് എ ടീച്ചർ, സർ എങ്ങനെയാണ് ടീച്ചർ എന്ന വേർഡിനെ ഡിഫൈൻ ചെയ്യുന്നത്?
2: ശരിക്കും ടീച്ചർ എന്ന വാക്ക് വളരെ അർത്ഥവത്തമായ ഒരു വാക്ക് തന്നെയാണ്. കാലഘട്ടം എന്ത് മാറിയാലും, കാലചക്രം എന്തുമാത്രം മാറിയാലും, അധ്യാപകൻ എന്ന വാക്കിന് അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വ്യത്യാസം ഉണ്ടായിട്ടില്ല. കാരണം ശരിക്കും നേർവഴി നടത്തേണ്ട ആൾക്കാർ തന്നെയാണ്, മുമ്പേ പറക്കേണ്ട പക്ഷികൾ തന്നെയാണ് അധ്യാപകർ. അതുകൊണ്ട് തന്നെ നീതിയും സത്യവും തെറ്റും ശരിയും ഈ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക് നൽകേണ്ട ആൾക്കാര് തന്നെയാണ് അധ്യാപകൻ ആകേണ്ടതും.
1: ഓക്കെ, ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അധ്യാപകൻ എന്ന വാക്കിന്റെ മൂല്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അധ്യാപകൻ ആവുക എന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണോ?
2: അധ്യാപകനാകുക എന്ന് പറഞ്ഞ ചലഞ്ചിങ് ആണ്. അധ്യാപനം എന്ന് പറഞ്ഞ വാക്ക് ഒരിക്കലും ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായിട്ടില്ല. വാല്യൂ കാലഘട്ടത്തിനനുസരിച്ച് അധ്യാപക വൃത്തിക്ക് വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്. അതേപോലെ സങ്കീർണമായ ജോലിയിലേക്ക് പോയിട്ടുണ്ട്. IT മേഖല, ടെക്നോളജി മേഖല, സയൻസ് ആൻഡ് ടെക്നോളജി വളരെ കാര്യമായി വർദ്ധിച്ച് സ്പീഡിൽ പോകുന്നു. അതിനോടൊപ്പം സഞ്ചരിക്കേണ്ട ഒരു അധ്യാപകനായി മാറുന്നു. ചില വെല്ലുവിളികളുണ്ട്. കുട്ടികളുടെ ശാരീരിക മാനസിക വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അവരെ ഡീല് ചെയ്യേണ്ടിയിരിക്കുന്നു.
1: ഓക്കെ, ഇപ്പോ സാറിന്റെ അധ്യാപന ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ പണ്ടത്തെ കുട്ടികളും ഇന്നത്തെ തലമുറയും തമ്മിൽ സാർ കാണുന്ന ഏറ്റവും വലിയൊരു ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്താണ്?
2: ായ വ്യത്യാസമുണ്ട്. പഴയ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ കൂട്ടുകുടുംബത്തിന്റെ ഭാഗമായി തന്നെ വരുന്ന കുട്ടികളാണ്. എന്നാൽ ഇപ്പോൾ അണു കുടുംബത്തിലേക്ക് വരുന്ന കുട്ടികളാണ്. അതിന്റെ വ്യത്യാസം തന്നെ അടിസ്ഥാനപരമായ വ്യത്യാസമാണ്. അതുകൂടാതെ ഇപ്പോൾ 2000 നമ്മുടെ കൊറോണ കാലഘട്ടം വളരെ വലിയ ചേഞ്ചസ് ആണ് വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ മാനസിക വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, കൊറോണയ്ക്ക് മുമ്പ് മൊബൈൽ സ്കൂളുകളിൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അത് പിടിച്ചു വാങ്ങിച്ചു വെക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ കൊറോണയ്ക്കും അതിനുശേഷവും നമ്മൾ ഫോൺ കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ച് ഒരു അക്കാഡമിക് ഇയർ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു എഡ്യൂക്കേഷൻ ഇയർ അല്ലെങ്കിൽ ഇയർ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് ഫിയോ സാധിച്ചു. അതുകൊണ്ട് ഈ മൊബൈലിന്റെ ഉപയോഗം വളരെ വലിയൊരു ചേഞ്ചസ് ആണ് വിദ്യാർത്ഥികളുടെ മാനസിക പ്രഷർ കൂട്ടാനും മാനസിക ഉല്ലാസത്തിനും അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്.

0: നാടിനൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, welcome back to Loud Speaker with me, RJ Anamika. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് October 5th ആണ്, വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണല്ലേ. ഈ ഒരു സ്പെഷ്യൽ ഡേയിലെ എന്റെ കൂടെ ഉള്ളത് വെണ്ടാട് ശ്രീ വിദ്യാധിരാജ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായിട്ടുള്ള സജി മോൻ സാറാണ് കേട്ടോ. സാർ, ഇപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു സെമിനാർ പ്രസന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്ത് കുറച്ചല്ല നന്നായിട്ട് റിസർച്ച് ചെയ്ത് ഒരുപാട് പഠിച്ചൊക്കെയാണ് ചെയ്യാറുള്ളത്. കുറച്ച് ടൈം എടുക്കാറുണ്ട്, കഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സെമിനാർ പ്രസന്റ് ചെയ്യാൻ പാകത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാറ്റത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
2: ഇതിപ്പോ ഈ കാലഘട്ടത്തിൽ വളരെ എളുപ്പമാണ്. പക്ഷേ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, അതിന്റെ അതിൽ എടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് ആയി കുട്ടികൾ കൊടുക്കാൻ അധികം പഠിപ്പിക്കണം. പ്രോംപ്റ്റ് ആയി കൊടുത്തില്ലെങ്കിൽ ആൻസർ വേറെ ആയിരിക്കും, വേറെ ആയിരിക്കും. അതുകൊണ്ട് AI മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് ആവശ്യം തന്നെയാണ്. എന്നാൽ എല്ലാം ശരിയല്ല എന്നൊരു ബോധം വാട്സപ്പിൽ വരുന്നതും സോഷ്യൽ മീഡിയ വരുന്നതും എല്ലാം ശരിയാണ് ചിന്തിക്കുന്ന ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. എന്നാൽ അത് ശരിയല്ല, എല്ലാം ശരിയല്ല. ശരിയെയും തെറ്റിനെയും വേർതിരിച്ചു കൊടുക്കുവാൻ മുമ്പേ പറഞ്ഞു പോലെ ഗൈഡായി, ഒരു മെന്ററായി, ഒരു സപ്പോർട്ടീവായി, നിക്ക് ഫ്രണ്ടായി ഒക്കെ നിൽക്കേണ്ട കാലഘട്ടമാണ് അധ്യാപനം സംബന്ധിച്ച്.
1: ഇപ്പോ ഈ ChatGPT-യും അതുപോലെ തന്നെ ജെമിനിയൊക്കെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അത് കുറച്ച് ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പണ്ടൊക്കെ സെമിനാറൊക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആലോചിച്ചൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് വന്നതിന് ശേഷം നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ആലോചിക്കുന്ന സമയമൊന്നും വരുന്നില്ല. ആ പ്രോംപ്റ്റ് കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. ഇതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്?
2: ഒരു പരിധി ശരിയാണ്, പക്ഷേ അത് വളരെ ഭംഗിയായി ചെയ്യുന്ന കുട്ടികളുണ്ട്. അതൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, ഒരു ഉപകരണം എന്ന രീതിയിൽ എടുക്കുമ്പോൾ അതും നമ്മുടെ ബ്രെയിനും കൂടെ കണക്ട് ചെയ്യുമ്പോൾ കുറേ കൂടെ മുകളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇന്റലിജന്റിലേക്ക് പോകാൻ, ബുദ്ധിപരമായ ക്രിയേറ്റിവിറ്റിയിലേക്ക് പോകാൻ സാധിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ വന്നപ്പോഴും പണ്ട് കാലത്തെ കാലം എഞ്ചുപടിയിലൂടെ കണക്ക് കൂട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ കാൽക്കുലേറ്റർ മൊബൈലും ഒക്കെ വന്നപ്പോഴത്തേക്ക് കൃത്യമായി 2 സെക്കൻഡ് അകം ഇഷ്ടം പോലെ കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് മാറി. ആ വ്യത്യാസമുള്ളൂ.
1: ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ChatGPT-യുടെ ജെമിനിയുടെ ഒക്കെ കാര്യം. ഇതൊക്കെ വന്നതോടുകൂടി, അല്ലെങ്കിൽ AI വന്നതോടുകൂടി തൊഴിൽ മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് കുട്ടികൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്?
2: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി വളരെ എളുപ്പമായി പഠന രീതി. പണ്ടത്തെ ക്ലാസ് റൂം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അധ്യാപകൻ അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് മാത്രമായിരുന്നു അവന് റിസോഴ്സ് കിട്ടുക. എന്നാൽ ഇപ്പോൾ നെറ്റും ഇന്റർനെറ്റും അല്ലെങ്കിൽ ഗൂഗിളും ഈ പറയുന്ന മറ്റ് ആപ്പുകളുടെ സഹായത്തോടെ ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട അതിന്റെ അനുരൂപമായിട്ടുള്ള ഒത്തിരി തൊഴിൽ സാധ്യതകളുണ്ട്. ഈ ട്രഡീഷണൽ കോഴ്സുകളിലേക്ക് പോകുന്ന അപ്പുറമായി അല്ലാത്ത കോഴ്സുകളുണ്ട്. അതിലേക്ക് കുട്ടികൾ പോകാനായിട്ട് വഴികാട്ടിയായി അധ്യാപകൻ നിൽക്കണം. അത് മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കും, കൃത്യമായി ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ പഴയകാലത്ത് എഞ്ചിനീയറും ഡോക്ടറും ഇതൊക്കെ മാത്രമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ കാണുന്ന ആദ്യത്തെ പ്രൊഫഷൻ. അതൊക്കെ മാറി. എന്നാൽ IT മേഖല അല്ലെങ്കിൽ ഈ AI മേഖലയെ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈനിങ്, മാനേജ്മെന്റ്, ആരോഗ്യ മേഖല തുടങ്ങിയുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ മേഖല തുടങ്ങിയുള്ള മേഖല ഇഷ്ടം പോലെ ഒട്ടനവധി സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്. അത് കുട്ടികളെ കാണിക്കാനും അത് മനസ്സിലാക്കുവാനും അത്തരത്തിലേക്ക് അവരെ ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വിടാനായിട്ട് സാധിക്കും.

0: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ഈ ഒരു അധ്യാപക ദിനത്തിൽ എന്റെ കൂടെയുള്ളത് വെണ്ടാൾ ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായിട്ടുള്ള സജി മോൻ സാറാണ്. അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ സാർ പഠനത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പഠനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്കൂളിലൊക്കെ ചേർക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടികളുടെ ഇഷ്ടങ്ങൾ പേരൻസ് നോക്കാറില്ല. പലപ്പോഴും പേരൻസ് പറയാറുണ്ട് സയൻസ് എടുത്താൽ മതി, മറ്റേ കോഴ്സുകളൊന്നും എടുക്കണ്ട, സ്കോപ്പ് കാണില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പേരൻസ് ഉണ്ടായിരിക്കും. എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല, പക്ഷെ കുറച്ച് പേരൻസ് അങ്ങനെ പറയുന്നുണ്ടായിരിക്കും. സോ പേരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ് ആസ് എ ടീച്ചർ?
1: ശരിയാണ്, പേരൻസിന്റെ ഇഷ്ടപ്രകാരം പോകുന്ന കുട്ടികളാണ് അങ്ങനെ പറഞ്ഞ കേൾക്കുന്ന കുട്ടികളുമായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ല, എല്ലാ കുട്ടികളും കേൾക്കത്തുമില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ചിലപ്പോൾ ചില പേരൻസ് എനിക്ക് കിട്ടാത്ത ഒരു പോസ്റ്റ് എന്റെ കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിച്ച് അവന് പോകുന്ന തരത്തിലേക്കും ചില പേരൻസിൽ കാണാൻ തോന്നും. എന്നാൽ കുട്ടിയുടെ അഭിരുചി എന്താണ്, അവന്റെ പാഷൻ എന്താണ്, അവൻ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് കൃത്യമായി അവൻ മനസ്സിലാക്കി അതിലേക്ക് വേണം നയിക്കാൻ. കുട്ടിയെ സംബന്ധിച്ച് അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പേരൻസിനോട് പുറത്തോട്ട് അഡ്വൈസ് അതാ, കുട്ടിയുടെ അഭിരുചി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം, അവന്റെ ഇഷ്ടം എന്താണ് മനസ്സിലാക്കാൻ സാധിക്കണം, അവൻ ഏതിലാണ് ഏറ്റവും ശോഭിക്കാൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിൽ അവനെ വഴികാട്ടിയായി പേരൻസ് തീരുമാനം. പലപ്പോഴും അതല്ല, കുട്ടി പേരൻസിന് വേണ്ടി ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ, എന്നാൽ അതൊക്കെ മാറി സ്റ്റുഡൻറ് സെന്റേഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് കുട്ടി അഭിപ്രായങ്ങളുണ്ട്, അവന് ആശയങ്ങളുണ്ട്, അവനെ അടിച്ചമർത്താനൊന്നും ഈ കാലഘട്ടത്തിൽ സാധിക്കില്ല, പറ്റില്ല. അത് വളരെ കൃത്യമായി നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
0: ഓക്കെ, ഇപ്പോ ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? അതായത് കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഇന്ന കോഴ്സുകൾ എടുക്കണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് കുട്ടികൾക്ക്.
1: കുട്ടിയെ എങ്ങനെ അവനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അതിന് മുമ്പ് പറയേണ്ട കാര്യമാണ്, ശരിക്കും അവനെ ഒബ്സർവ് ചെയ്യണം. ശരിക്കും നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു രോഗി എന്നാൽ ശരിക്കും ഒബ്സർവ് ചെയ്യും, അവന്റെ ലക്ഷണങ്ങളും ചിത്രങ്ങളും ഒക്കെ അവന്റെ ഹിസ്റ്ററിയൊക്കെ ബൈസാൻഡോട് ചോദിച്ച് മനസ്സിലാക്കുന്ന പോലെ. ഒരു കുട്ടിയെ അവന്റെ പ്രവർത്തന മണ്ഡലത്തിൽ നിരീക്ഷിക്കുന്ന ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യാൻ അവന് ഇഷ്ടമുണ്ട്, ചില കാര്യത്തിൽ സന്തോഷത്തോടെ ചെയ്യും, ആവേശത്തോടെ ചെയ്യും, ചില കാര്യത്തിൽ ഇഷ്ടമില്ലാ ചെയ്യും. അങ്ങനെ അവന്റെ ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റേ ഒത്തിരി ടെസ്റ്റുകളുണ്ട്, അവൻ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് തുടങ്ങിയുള്ള ടെസ്റ്റുകൾ നമുക്ക് അവന് വിധേയമാക്കുമ്പോൾ അവന് അഭിരുചി എന്താണെന്ന് അവന്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് ആ തരത്തിലേക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കും.
0: യെസ്. അപ്പോ വെണ്ടാൾ ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായിട്ടുള്ള സജി മോൻ സാർ ആണ് ലൗഡ് സ്പീക്കറിൽ എന്നോട് ഇങ്ങനെ അധ്യാപന ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന. പിന്നെയും കുറച്ചധികം കാര്യങ്ങൾ കൂടി സാറിനോട് ചോദിച്ചറിയാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, welcome back to Loud Speaker with me, RJ Anamika. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, October 5th ആണ് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണല്ലേ. ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ എന്റെ കൂടെ ഉള്ളത് വെണ്ടാട് ശ്രീ വിദ്യാധിരാജ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായിട്ടുള്ള സജി മോൻ സാറാണ് കേട്ടോ. ഇപ്പോൾ സാറിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീരത്തില്ല, കാരണം അത്രയും അധികം പുരസ്കാരങ്ങളും അതുപോലെ അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു അവാർഡുകളൊക്കെ കിട്ടുന്ന സമയത്ത് മുന്നോട്ടുള്ള അധ്യാപന ജീവിതത്തിന് ഇത് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്?
2: ഇല്ല, ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ശരിക്കും ഇഷ്ടപ്പെടുന്ന ജോലി തന്നെയാണ് അധ്യാപനം, കൊമേഴ്സ് അധ്യാപനമാണ്. എന്നാൽ തന്നെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പൂർണ്ണമായും. കാരണം ഈ സർക്കാർ ജോലിയാണെങ്കിൽ ചിലപ്പം ജീവിക്കാത്ത ഫയലുകളെ അല്ലെങ്കിൽ ജീവിക്കുന്ന ഫയലുകൾ എന്നൊക്കെ പറയുന്നെങ്കിലും 15-16 വയസ്സുള്ള കുട്ടികളെ നേരിട്ട് കാണാനും ഇടപെടാനും അവരുടെ ഇൻട്രസ്റ്റ് അറിയാനും അവരുടെ താല്പര്യക്കറവ് അറിയാനും അവരോട് ചേർന്ന് നിന്ന് പഠിപ്പിക്കാൻ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല ടൈമാണ് ഈ ടീനേജ് അല്ലെങ്കിൽ 15-16 വയസ്സ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ചലഞ്ചിങ് ഒന്നും അല്ല, എന്നെ സംബന്ധിച്ച് ചലഞ്ചിങ് ഒന്നും അല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അവാർഡ് കിട്ടി എന്നുള്ളത് ഒരു വലിയ നേട്ടമായി കാണുന്നതിലുപരിയായി ഉത്തരവാദിത്തം കൂടുകയാണ്. ആ അധ്യാപകൻ സമൂഹത്തിന് മോഡലാകണം, മനുഷ്യൻ അങ്ങനെ തന്നെ ആകണം. പലപ്പോഴും അങ്ങനെ അല്ല എന്നുള്ളതുകൊണ്ടാണ് മനുഷ്യത് നഷ്ടപ്പെട്ട എന്നൊക്കെ പറയുന്നത്. പക്ഷേ അധ്യാപകനെ സംബന്ധിച്ച് അവാർഡ് കിട്ടുമ്പോൾ സാധാരണ ലക്ഷക്കണക്കിന് അധ്യാപകരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അവാർഡ് കിട്ടുക. അങ്ങനെ അവൻ സ്പെഷ്യൽ എന്ന് സൊസൈറ്റി റെക്കഗ്നൈസ് ചെയ്യും, ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയൊക്കെ നിൽക്കണം, എവിടെയൊക്കെ നിന്നുകൂടാ, എവിടെയൊക്കെ എന്ത് സംസാരിക്കണം, എങ്ങനെയൊക്കെ ഇടപെടേണ്ടത് എന്ന് കൃത്യമായ ബോധ്യം ഉണ്ടാകുകയും അതനുസരിച്ച് സമൂഹത്തിന് കൂടുതൽ ഉത്തരവാദിത്വത്തോട്. ഒരു സ്കൂളിലെ അധ്യാപനാണെങ്കിൽ അവിടെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഗവൺമെന്റ് എവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ നിന്നാൽ മതി. എന്നാൽ അധ്യാപനെ സംബന്ധിച്ച് സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഗവൺമെന്റ് അവാർഡ് നൽകുമ്പോൾ ഗവൺമെന്റിനോട് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് സമൂഹത്ത് നിറഞ്ഞു നിൽക്കുവാനും നന്മകൾ തിരിച്ചറിയാനും നന്മയുടെ പക്ഷത്ത് ചേരുവാനും സാധ്യമാകണം എന്നുള്ള ചിന്തയിലാണ്. പ്രത്യേകിച്ചും എന്റെ പേര് സജി എന്നാണ്, എന്റെ പേരൻസ് ഇട്ടത് സജി എന്നിട്ട് മനഃപൂർവ്വമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സജി എന്ന് പറയുമ്പോൾ സജീവമായി നിൽക്കണം, അല്ലെങ്കിൽ സജീവിതത്തിന് ഉടമയാകണം. എന്റെ പേരൻസിനോട് ഞാൻ ചെയ്യാൻ പറ്റുന്ന അതേ മാത്രമേ അത്രയേ പറ്റുള്ളൂ. അതുകൊണ്ട് സജീവമായി നിൽക്കുന്ന ഒരാളാണ്, സാമൂഹ്യ ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളാണ്.
1: ഓക്കെ, എങ്ങനെയായിരുന്നു ഈ ഒരു ടീച്ചിങ് മേഖലയിലേക്ക് വരണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നേ?
2: സത്യത്തിൽ അങ്ങനെ ആഗ്രഹം തോന്നിയില്ല. ഞാൻ കൊമേഴ്സ് അധ്യാപനമാണല്ലോ, എന്റെ ഫാദർ ബാങ്കിലായിരുന്നു, ഞാൻ ബാങ്കില് ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ചാണ് കൊമേഴ്സിലെ എം കോം പാസ്സായത്, കൊമേഴ്സ് സ്ട്രീം എടുത്തത്. എന്നാൽ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തുടക്കം കുറിച്ച കാലഘട്ടമാണ്. ബി എഡ് പോലും വേണ്ട, ആ സമയത്ത് വെണ്ടാറ വിദ്യാധിരാജ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോയതാണ്. അങ്ങനെ പോയപ്പോഴാണ് ശരിക്കും അവിടെയുള്ള അധ്യാപകരും മാനേജ്മെന്റും സാർ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അധ്യാപകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഞാൻ 100% ഈ പ്രൊഫഷനിലോട് സാറ്റിസ്ഫൈ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്.
1: അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയും അധികം കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു അധ്യാപകനായിട്ട് മാറില്ലായിരുന്നു അല്ലേ?
2: തീർച്ചയായിട്ടും ഏറ്റവും നല്ല പ്രൊഫഷനാണ് അധ്യാപനം എന്ന് പറയുന്നതാണ്. ഏറ്റവും നോബലസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള പ്രൊഫഷൻ. ഒരു തൊഴിലപ്പുറമായി ഈ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാനും സാധിക്കുന്നത് നിസ്സാരമല്ല. ഇഷ്ടംപോലെ സമയവും എക്സ്ട്രാ ടൈമും സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള അവസരവും ഒക്കെ കിട്ടുന്നത് അധ്യാപകൻ ആയതുകൊണ്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വെല്ലുവിളി ഇല്ലെന്നല്ല, പഴയകാലത്തെ അധ്യാപന രീതിയെ അല്ല, ഇപ്പോൾ ഇഷ്ടംപോലെ വർക്ക് സർക്കാർ മേഖലയിലും അല്ലാതെ മേഖലയിലും ഒക്കെ തരുന്നുണ്ട് എല്ലാ അധ്യാപകർക്കും.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി അവർ.

0: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ഈ ഒരു അധ്യാപക ദിനത്തിൽ എന്റെ കൂടെയുള്ളത് വെണ്ടാൾ ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായിട്ടുള്ള സജി മോൻ സാറാണ്. അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാർ, ഇപ്പോൾ പണ്ടത്തെ അധ്യാപകരെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. വലിയ ചൂരലൊക്കെ ആയിട്ട് ക്ലാസ് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ മുഖമാണ് പല ആൾക്കാരുടെയും മനസ്സിലൂടെ വരിക. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു സെക്കൻഡ് പേരന്റ് എന്ന രീതിയിൽ നിൽക്കുന്ന കുറേയധികം ടീച്ചേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു മാറ്റത്തെ ആസ് എ ടീച്ചർ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
1: ഓക്കെ, നല്ല മാറ്റമാണ്. പണ്ട് നമ്മളൊക്കെ പഠിച്ച കാലം കുട്ടികളെ പേടിപ്പിച്ചും വിരട്ടിയും അവര് ഭയന്നും ഒക്കെയാണ് നമ്മളോട് പ്രതികരിക്കുന്നത് അല്ലെ, സംസാരിക്കുക, ഇടപെടുകയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പൊ അതല്ല, അവരത് ആഗ്രഹിക്കുന്നില്ല, സൗഹൃദമാണ് അവരാഗ്രഹിക്കുന്നത്. സൗഹൃദം മാത്രമല്ല, ഇക്വാലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അവരെ ചേർത്ത് നിൽക്കാനും കൂടെ നിർത്താനും കരുണയും സന്തോഷവും സ്നേഹവും ഒക്കെ കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന സെക്കൻഡ് പേരന്റ് തന്നെയാണ്. നല്ല ഒരു ഡേയുടെ നല്ല ശതമാനം കുട്ടി ചെലവാക്കുന്നത് സ്കൂളിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടാം പേരന്റ് ടീച്ചർ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു തലത്തിൽ അവനെ കൂടെ നിർത്തും. പല വൈവിധ്യമായ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ, ശാരീരികമായ, മാനസികമായ, മറ്റ് കുടുംബപരമായ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് നല്ല ശതമാനം. അവരെ കൃത്യമായി നമ്മൾ ഓരോ വ്യക്തിത്വങ്ങളെയും വെവ്വേറെ കണ്ട് മനസ്സിലാക്കി ഇടപെട്ടില്ലെങ്കിൽ അവരെ കയ്യിൽ നിന്നും പതിരിപ്പോകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. തിരിച്ചൊത്തിരി കുട്ടികളെ തിരിച്ചുകൊണ്ടുവരാനും
0: സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സാറിന്റെ ക്ലാസ് എങ്ങനെയാ? സാർ രസകരമാക്കുന്ന ഒരു ടീച്ചിങ് സ്റ്റൈൽ ഒന്ന് പറയാവോ?
1: ഞാൻ കൊമേഴ്സ് അധ്യാപകനാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ സാധാരണ പഠിപ്പിക്കുന്നത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ ഒക്കെ പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്ന രീതിയിലാണ്. ശരിക്കും അത് അവരുടെ ലൈഫില് ജീവിത ഗന്ധിയായി നിന്നുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഈ സാമൂഹിക പത്രത്തിൽ വരുന്ന ന്യൂസുകൾ, ഈ സാമൂഹിക ഇടപെടലിൽ സർക്കാർ തലത്തിലുള്ള ബജറ്റുകൾ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഒരു കുട്ടികൾ തന്നെയാണ് അഭിപ്രായം പറയുന്നത്. രസകരമായ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവർ പറയട്ടെ, പറയട്ടെ, തെറ്റ് പറയട്ടെ, അങ്ങനെയും അവർ പറയാൻ പഠിക്കുക. തെറ്റ് പറയുന്നു എന്നുള്ളത് ഒരു ബാധകമോ ഒരു പ്രയാസമോ ഒന്നുമല്ല. അങ്ങനെ അവർ നന്മയിലേക്കും ശരിയിലേക്കും കണ്ടെത്താനുള്ള തരത്തിൽ, അതുകൊണ്ട് എന്റെ ക്ലാസ് വളരെ ആക്റ്റീവായി പോകുന്ന ഒരാളാണ്. ഡെമോക്രാറ്റിക് സ്റ്റൈലിൽ പോകുന്നതാണ്, കോപ്പറേറ്റീവ് സ്റ്റൈലിൽ പോകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഉൾക്കൊണ്ടു പോകുന്നതാണ്, അല്ലാതെ മുൻബെഞ്ചോ പൺബെഞ്ചോ ഒന്നുമല്ല. എല്ലാവർക്കും ഒരേപോലെ ഈക്വൽ പാർട്ടിസിപ്പേറ്റ് കൊടുത്ത് പഠിപ്പിക്കുന്ന തരത്തിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്.
0: ഇപ്പൊ ക്ലാസ്സിലൊക്കെ പിള്ളേരൊക്കെ അടങ്ങിയിരിക്കാറുണ്ട്, എങ്ങനെയാ അവര് കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോ എങ്ങനെയാ അവര് മാനേജ് ചെയ്യുന്നത്?
1: കുഴപ്പമില്ല, ഈ ചില കുരുത്തക്കേട് കാണിക്കാറുണ്ട്. നമ്മളെ കുരുത്തക്കേട് കാണിച്ചിട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് പ്രയാസമില്ല. സ്നേഹബുദ്ധിയാൽ പറഞ്ഞാൽ ഏത് കൊച്ചും കേൾക്കും. അല്ല, വടി എടുത്തിട്ടല്ല കാര്യം. പഴയ കാലത്ത് വടി ആവശ്യമാണെങ്കിൽ ഇപ്പോൾ സ്നേഹം നിർവാജ്യമായി കൊടുത്താൽ അതിന്റെ ഗുണം തിരിച്ചു കിട്ടും, സംശയമില്ല. നല്ല കുട്ടികളാണ്, നല്ല സ്നേഹനിധികളായ, എന്തും പറഞ്ഞ കേൾക്കുന്ന കുട്ടികൾ. ഞാൻ NS പ്രോഗ്രാം ഓഫീസർ കൂടെ ആയിരുന്നപ്പോൾ അവർ ശരിക്കും നമ്മളെയൊക്കെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്ന് വാക്കുകൾക്ക് അതീതമായി പറയാൻ സാധിക്കും.
0: ഇപ്പൊ സാർ NSS കാര്യം പറഞ്ഞല്ലോ, ശരിക്കും പറഞ്ഞാൽ സ്കൂളുകളിലൊക്കെ NSS പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
1: മുഴുവൻ ഹയർ സെക്കൻഡറി കുട്ടികൾക്കും NSS വേണം എന്ന് അഭിപ്രായപ്പെടുന്ന ആളാണ്. നാഷണൽ സ്റ്റഡി സ്കീം കേന്ദ്ര ഗവൺമെന്റ് ലൈഫ് സ്കിൽ വർദ്ധിപ്പിക്കാൻ, പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കാൻ, സാമൂഹ്യ പ്രതിബദ്ധത വർദ്ധിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല ഗാന്ധിജിയുടെ സ്വപ്നമാണ്. അതുകൊണ്ട് NSS ജില്ലാ കോർഡിനേറ്റർ ആയിരുന്ന ആളാണ്, പല പ്രോജക്ടുകളെയും നോഡൽ ഓഫീസർ ആയിരുന്ന ആളാണ്. അതുകൊണ്ട് കുട്ടികളിൽ വ്യക്തിത്വ വികസനത്തിനും സാമൂഹ്യ പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ 7-day ക്യാമ്പ് ഒക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് റിയൽ സിറ്റുവേഷൻ, ഏതെങ്കിലും ഗ്രാമപ്രദേശത്തിലെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്കൂളിലായിരിക്കാം അവിടെ സർ, അവർ വീടുകളിൽ അടുത്തുള്ള 100-150 വീടുകൾ സർവേ ഇനത്തിലോ മറ്റും അവയർനെസ് ക്ലാസ് ആയിട്ടോ ഒക്കെ അവർ അവിടെ പോയി വിസിറ്റ് ചെയ്ത് സർവേ നടത്തി വരുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, അവരെ സംബന്ധിച്ച് അത് തിരിച്ചങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അവരൊരു വീട്ടിൽ എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഒരു കൂട്ടത്തിൽ എങ്ങനെയാണ് താമസിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം വെക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ്. പഴയ കാലത്ത് കൂട്ടുകുടുംബമൊക്കെ അതുകൊണ്ട് കൊച്ചുങ്ങളുടെ കാലഘട്ടത്തിൽ എല്ലാവരും ബന്ധു വീട്ടിലും സ്വന്തം കാല വീട്ടിലൊക്കെ പോയി ഒരു മാസം 2 മാസമൊക്കെ പോയി അടിച്ചു പിടിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ

0: പ്രക്രിയയാണ്. അതിന്റെ എങ്ങനെയാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ചെറിയ ഒരു പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുകയും കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു അറിവ്, ഒരു ജ്ഞാനം, അതൊക്കെ എൻഎസ്സിലൂടെ ലഭിക്കുന്നു.
1: ഒരുപാട് സ്കില്ലുകൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടല്ലേ.
0: ഒരുപാട് സ്കില്ലുകൾ കിട്ടുന്നു, ഒരുപാട് സ്കില്ലുകൾ കിട്ടുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കിട്ടുന്നുണ്ട്,
1: ലീഡർഷിപ്പ്
0: കിട്ടുന്നുണ്ട്, കോഓപ്പറേറ്റീവ് ലീഡിംഗ് പഠി ചെയ്യുന്നത് എങ്ങനെയാണ്, സഹവർത്തിത്വം ഉണ്ടാകുക എങ്ങനെയാണ്, കരുണ, ഒരാളുടെ ഒരു പ്രയാസത്തിൽ എങ്ങനെയാണ് നമ്മൾ പങ്കുചേരേണ്ടത്, എങ്ങനെയാണ് ഒരാൾ സംസാരിക്കേണ്ടത്. ഡൈവേഴ്സ് ഒക്കെ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ശരിക്കും മറ്റുള്ളവനെ അറിയാൻ, മറ്റുള്ളവന്റെ വേദന അറിയാൻ, അവനെ നമ്പരം ഒപ്പാൻ കിട്ടുന്ന ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങൾ പല എൻഎസ് പ്രോജക്റ്റിലൂടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. ചിലപ്പോൾ കുട്ടികൾ ഇപ്പോഴും പറയാറുണ്ട്, അന്ന് ക്യാമ്പ് നടത്തിയപ്പോൾ അവിടെ പോയത്, ആ വീട്ടിൽ പോയ ആരോഗ്യം കാണാൻ പോയത്, ഇങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ട്. അഭിമാനത്തോടെ പറയുന്നു, APJ അബ്ദുൽ കലാമിൽ നിന്നും എൻ്റെ ഒരു വോളണ്ടിയർ കൃഷ്ണപ്രിയ എന്ന ഒരു കുട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ്. ഞാൻ NS പ്രോഗ്രാം പ്രോഗ്രാം ഓഫീസറായിരുന്നപ്പോൾ കൃഷ്ണപ്രിയക്ക് APJ അബ്ദുൽ കലാമിൽ നിന്നാണ് അവാർഡ് കിട്ടിയത്. അതൊക്കെ വളരെ സന്തോഷത്താണ്. അതിൽ കുട്ടി സന്തോഷത്തിനേക്കാട് കൂടുതൽ പ്രോഗ്രാം ഓഫീസർ എന്ന രീതിയിൽ, അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ സന്തോഷിക്കുന്ന കാലഘട്ടമാണ്.
2: ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു.

0: ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loud Speaker with me, RJ Anamika. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് October 5th ആണ്, വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണല്ലേ. ഈ ഒരു സ്പെഷ്യൽ ഡേയിലെ എന്റെ കൂടെ ഉള്ളത് വെണ്ടാട് ശ്രീ വിദ്യാധിരാജ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായിട്ടുള്ള സജി മോൻ സാറാണ് കേട്ടോ. ഇപ്പോ സ്കൂളുകളിലെ NSS കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ പല കുട്ടികളും ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാറുള്ളത്. താല്പര്യം ഇല്ലാത്ത ആൾക്കാരും ജോയിൻ ചെയ്യാറുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ പല ആൾക്കാർക്കും മനോഹരമായിട്ടുള്ള മെമ്മറീസ്, ഒരുപാട് സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള വേറെന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റീസ് സ്കൂളിൽ വരണമെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ?
2: നല്ലൊരു ചോദ്യമാണ്. ഞാൻ സർവീസിൽ കയറിയപ്പോൾ ഗ്രേസ് മാർക്ക് ഇല്ലായിരുന്നു. അന്ന് വെയിറ്റേജ് മാർക്ക് മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷമാണ് ഗ്രേസ് മാർക്ക് വന്നത്. ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടി ഒരു കുട്ടി പോലും എൻട്രോൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്, പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അതിലേക്ക് കയറുന്നത്. അതുകൊണ്ട് പക്ഷേ ചില കുട്ടികൾ അങ്ങനെയാണ്, എൻട്രോൾ ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമേ ചെയ്യുന്നു. പക്ഷെ അവർ ആ സിൻസിയാരിറ്റി ഒന്നും അതിൽ ഉണ്ടാകണമെന്നില്ല. എന്നാൽ മറ്റു ചില കുട്ടികൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ ബന്ധമുള്ള കുട്ടികൾ വളരെ ഭംഗിയായി ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായി ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇപ്പം ഒത്തിരി വർക്കുകളുണ്ട് സ്കൂളുകളിൽ. ഇഷ്ടംപോലെ NS പോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്, SPC ഉണ്ട്, ജൂനിയർ റെഡ് റിബൺ ക്ലബ്ബുകളുണ്ട്, NCC ഉണ്ട്, ജൂനിയർ SPC ഉണ്ട്, റെഡ് ക്രോസ് ഉണ്ട്, ജൂനിയർ റെഡ് ക്രോസ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി സോഷ്യൽ ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നിലൂടെ ഒരു കുട്ടി കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ വെറുതെ പുസ്തകമായിട്ട് മാത്രം ഇരിക്കാതെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ റിയൽ, കുട്ടികളൊക്കെ ചെറിയ സോഷ്യൽ മീഡിയയിലൊക്കെ പോകുമ്പോൾ യഥാർത്ഥമായ റിയൽ അതൊന്നും അല്ല. യഥാർത്ഥ റിയൽ സിറ്റുവേഷൻ എന്താണെന്ന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് അറിയാൻ സാഹചര്യം വേണം. പ്രത്യേകിച്ചും മറ്റു സ്കൂളുകളിലൊക്കെ വരുന്ന, സ്കൂളിൽ നിന്ന് വരുന്നു, വീട്ടിലേക്ക് ഇറങ്ങുന്നു, വീണ്ടും സ്കൂൾ ബസ്സിലേക്ക് കയറുന്നു, വീണ്ടും സ്കൂളിലേക്ക് വരുന്നു. അതിനപ്പുറത്തൊരു ലോകമില്ല. നമ്മളൊക്കെ പഠിച്ച കാലം അതല്ല. ഞാൻ ഒരു മണിക്കൂർ നടന്നു പോവുകയാണ് എൻ്റെ സ്കൂളിൽ. ഞാൻ 6 മുതൽ 10 ക്ലാസ് വരെ പഠിച്ചത്. ആ പോകുമ്പോൾ വഴിയിൽ എന്തെല്ലാം കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഇടപെടാനും എല്ലാം വീട്ടിൽ കൂടെ കയറി പോകാനും അവരെ കൊച്ചോർത്താനും പറയാനും ഒക്കെ കിട്ടുന്ന ഞങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവർ നമ്മളെ അറിയുന്നുണ്ട്. അതുകൊണ്ട് ആ കിട്ടുന്നൊരു അറിവൊന്നും ഈ കാലഘട്ടത്തിൽ കുട്ടികൾ കിട്ടുന്നില്ല എന്ന പ്രയാസമുണ്ട്. അതുകൊണ്ട് പറഞ്ഞ വാക്ക്, ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാ കുട്ടികൾക്കും NCCയോ NSSയോ സ്കൗട്ടോ ഗൈഡോ അല്ലെങ്കിൽ തുടങ്ങിയുള്ള എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഉൾക്കൊണ്ടിച്ച് വേണം വിദ്യാഭ്യാസം പൂർത്തീകരിക്കേണ്ടത് എന്ന അഭിപ്രായക്കാരനാണ്
1: ഞാൻ. അപ്പോ വെണ്ടാട് ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായിട്ടുള്ള സജി മോൻ സാർ ആണ് ലൗഡ് സ്പീക്കറിൽ എന്നോട് ഇങ്ങനെ അധ്യാപന ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെയും കുറച്ചധികം കാര്യങ്ങൾ കൂടി സാറിനോട് ചോദിച്ചറിയാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിങ് ടു ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മലയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഹായ്, എന്റെ പേര് വന്ദന, വന്ദന ശ്യാംരാജ് എന്നാണ്. ഞാനൊരു ടീച്ചറാണ്. ടീച്ചിങ് എക്സ്പീരിയൻസ് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ടീച്ചിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ് എന്ന് പറയുമ്പം എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അച്ചീവ്മെന്റ്, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആദ്യം പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ നമ്മൾ പിന്നീട് കാണുമ്പം അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, അവരൊരു നില എത്തി, അവരൊരു അച്ചീവ്മെന്റ് ഗോൾ ചെയ്തു. ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പം അവര് എന്നോട് പറയാറുണ്ട്, ടീച്ചറുടെ കാരണമാണ് ഞാൻ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയതും. അവരെനിക്ക് ബിഗ് താങ്ക്സ് തന്നു. അപ്പം അതൊരു നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പൊ അവർക്ക് ആ ഒരു നേട്ടം നേടിക്കൊടുത്തേനെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ്. ഫ്രണ്ട്സുമായിട്ട് എങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു അതേപോലെ ടീച്ചേഴ്സിനെ കാണുക. അവരെ പേടിക്കേണ്ട ആവശ്യമില്ല. അവരുമായിട്ട് എപ്പോഴും മിംഗിൾ ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം അവരെ ഷെയർ ചെയ്യുക. താങ്ക് യു, ആൻഡ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ ദ ടീച്ചേഴ്സ് ഇൻ ദ വേൾഡ്. താങ്ക് യു.

0: അരവിന്ദെ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ഈ ഒരു അധ്യാപക ദിനത്തിൽ എന്റെ കൂടെയുള്ളത് വെണ്ടാൾ ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായിട്ടുള്ള സജി മോൻ സാറാണ്. അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് PT പീരീഡ് വരുന്ന സമയത്ത് പല ടീച്ചേഴ്സും പോർഷൻസ് കവർ ചെയ്യാനായിട്ട് വരാറുണ്ട്. PT-ക്കൊന്നും പോകണ്ട, ഇവിടെ ഇഷ്ടം പോലെ പോർഷൻസ് തീർക്കാനുണ്ട്, എക്സാം ആണ് വരുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്പോർട്സ് തന്നെയാണ്. കാരണം നമുക്ക് മാനസികമായിട്ടും സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിലും ഫിസിക്കലായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിലും സ്പോർട്സ് അത്യാവശ്യമാണ്. സോ സ്കൂളുകളിൽ സ്പോർട്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ?
1: വളരെ പ്രധാനപ്പെട്ട അഭിപ്രായമാണ്. സ്പോർട്സ് ആവശ്യമാണ്. വളർന്നു വരുന്ന പ്രായത്തിൽ ശാരീരിക വളർച്ച ഉണ്ടാകുന്ന കാലത്തിൽ കൃത്യമായ കായിക ക്ഷമത കുട്ടികൾക്കുണ്ടാകണം, അഭിരുചി ഉണ്ടാവണം. ആ തരത്തിൽ ഏത് ഐറ്റം അവന് സെലക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം, അതിന് അവസരം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കിന് വേണ്ടി, സ്കോറിന് വേണ്ടി, അത് TTS ആയിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, TTS തന്നെ PTA സമ്മർദ്ദം ഉണ്ടാവാം, മാനേജ്മെന്റ് സമ്മർദ്ദം ഉണ്ടാവാം, പേരൻസിന് സമ്മർദ്ദം ഉണ്ടാവാം, ഡിപ്പാർട്ട്മെന്റ് സമ്മർദ്ദം ഉണ്ടാവും. അതുകൊണ്ട് പലപ്പോഴും ഇതിൽ നിന്നൊക്കെ മാറി മാർക്ക് കിട്ടാനുള്ള സംവിധാനത്തിലേക്ക് പോകും. പേരൻസ് അത് തന്നെ, കുട്ടിക്ക് പരമാവധി മാർക്ക് കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് തെറ്റാണ്. അതുമല്ല, ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരട്ടെ. ഈ കായികക്ഷമത കായികമായിട്ടുള്ള അവസരങ്ങൾ കുട്ടിക്ക് കൊടുക്കണം. പലപ്പോഴും ബുദ്ധിയും വളർന്നാൽ മാത്രം പോരാ, തല മാത്രം വളർന്നാൽ പോരാ, എല്ലാ അവയവങ്ങളും വളരുമ്പോഴാണ്, ശക്തമാകുമ്പോഴാണ് ഒരു വ്യക്തി പൂർണ്ണതയിലേക്ക് പോകാൻ സാധിക്കുക. അതുമല്ല, ഇപ്പം ലഹരിയുടെ വലിയ പിടിയിൽ നിൽക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ കുട്ടികളെ വേർതിരിക്കാൻ മാറ്റി നിർത്താൻ കിട്ടുന്നത് ഇതേപോലെ നല്ല സ്പോർട്സ് ഐറ്റത്തിൽ കുട്ടി ഇൻവോൾവ് ചെയ്യുമ്പോഴാണ്. വെറുതെ നിൽക്കുമ്പോൾ വാട്സപ്പ് മൊബൈലിലേക്ക് മാന്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി അവൻ കായിക മേഖലയിലേക്ക് പോകുമ്പോൾ അവൻ എക്സ്ട്രാ ടൈം കണ്ടെത്തി അതിൽ പോകുന്നു, അത് അവന്റെ ഫിസിക്കൽ ഫിറ്റ്നസിലേക്ക് പോകാൻ സാധിക്കുന്നു.
0: ഓക്കെ, ഇപ്പോ അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പല കുട്ടികളും മാർക്ക് കുറയുമ്പോൾ ഒരുപാട് വിഷമിക്കാറുണ്ട്. അവർക്ക് പരാജയങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പല കുട്ടികളും മാർക്ക് കുറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ച് പിള്ളേരൊക്കെ സൂയിസൈഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ പരാജയങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? സോ അതിനെ കുറിച്ച് സാറിന് എന്താണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്?
1: കുട്ടികളെ സംബന്ധിച്ച് മാർക്കൊന്നും അല്ല, മാർക്കല്ല ലോകത്തിന്റെ അവസാനം. മാർക്കൊരു ഒരു പ്രത്യേക വർക്ക് ചെയ്തതിന്റെ ഒരു റിസൾട്ട് എന്ന് മാത്രമേ ഉള്ളൂ.
0: അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ
1: തന്നേ ഉള്ളൂ, അതിന് അപ്പുറത്തേക്കില്ല. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കിന്റെ വലിയ സ്കോപ്പ് ഒന്നും ഇല്ല. എന്നാൽ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ള പ്രധാനം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കുറെ നല്ല മൂല്യങ്ങളും ക്വാളിറ്റികളും ഒക്കെ ഉണ്ടാവണം. അത് ഈ മാർക്ക് മാത്രമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തോക്കാൻ പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. എല്ലാത്തിനും ജയിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ തോക്കാൻ പഠിക്കുക. ഞാൻ മുമ്പ് ചോദിച്ചൊരു ചോദ്യത്തെ മറുപടി പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യക്തിത്വങ്ങളുണ്ട്, ചരിത്രത്തിൽ വലിയ വ്യക്തിത്വങ്ങളുണ്ട്, അവരൊക്കെ തോറ്റുപിടിച്ചവരാണ്. അവരെ മോഡലാക്കി പറയാൻ സാധിക്കണം. ആകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ചെറിയ പരാജയം വന്നാൽ അവരത് പിടിച്ചു നിൽക്കാൻ സാധിക്കണം. അധ്യാപകൻ വലിയ റോളുണ്ട്, പേരൻസ് അതിക്കുള്ള റോളുണ്ട്. സോ പരാജയം ഉണ്ടാവും. പരാജയം എന്ന് പറയുന്നത് ഞാനത് അടിവരയിട്ട് പറയാം, തോൽവി രണ്ടും ഒന്നാണ്. പരാജയം എന്ന് പറയുന്നത് അവസാനമല്ല, പരിശ്രമിക്കാതിരിക്കുന്നതാണ് പരാജയം. പരിശ്രമിച്ചിട്ട് തോൽക്കുന്നത് ഒരു പരാജയമല്ല, അത് റണ്ണിങ് മുന്നോട്ട് വരികയാണ്. ഓട്ടക്കളത്തിൽ ഒന്നാമത് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അവന്റെ ടൈം ഇത്ര മിനിറ്റിനകത്ത് അവൻ തന്നെ ഓവർകം ചെയ്യാൻ സാധിക്കുമോ, അതാണ് അവന്റെ വിജയം. അതുകൊണ്ട് അവന്റെ പെർഫോമൻസ് പരമാവധി ശാരീരികമായും മാനസികമായും പക്വമായി വളരുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ച് ഒരാളെ സംബന്ധിച്ച് നേടിയെടുക്കാൻ സാധിക്കുക.
0: ഇപ്പോ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് പല ആൾക്കാർക്കും പരാജയങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ മാർക്ക് കുറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് ടീച്ചേഴ്സും അതുപോലെ തന്നെ പേരൻസും അല്ലേ?
1: തീർച്ചയായിട്ടും. ഈ പരാജയം പറഞ്ഞ പോലെ പരാജയം ഒരു അവസാനമല്ല, അതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് പേരൻസും ടീച്ചേഴ്സുമാണ്. അതുകൊണ്ട് അവരെ ഏത് തരത്തിൽ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരുടെ മാനസികമായ സപ്പോർട്ട് കൊടുക്കേണ്ടവരാണ് ടീച്ചേഴ്സ്, അവിടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യേണ്ടവരാണ് പേരൻസ്. ഇതൊരു ഒരു സിമ്പിൾ ഒരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ അനാമിക. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് October 5th ആണ്, വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണല്ലേ. ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ എന്റെ കൂടെ ഉള്ളത് വെണ്ടാട് ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായിട്ടുള്ള സജി മോൻ സാറാണ് കേട്ടോ. അപ്പോ 2022 കരിയർ മാസ്റ്റേഴ്സിനുള്ള ഒരു അവാർഡ് സാറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരും പറയാറുണ്ട് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയാറുണ്ട്. പല കുട്ടികളും ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഏത് കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ കിട്ടും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആസ് എ ഗൈഡ് ടീച്ചറും എന്ന നിലയിൽ സാർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്താണ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടികൾക്ക്?
2: ടു കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് 15 വയസ്സ് ഉള്ള പ്രായമാണ്. ഒരു 6 കൊല്ലം കഴിയുമ്പോൾ 7 കൊല്ലം കഴിയുമ്പോൾ അവരെ എവിടെ ആവണം എന്ന് അവരെ സ്വപ്നം കാണിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം.
1: ഓക്കെ, ഈ ഒരു ടീച്ചിങ് കരിയറിൽ സാറിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രൗഡ് മൊമെന്റ് ഏതായിരുന്നു, അതൊന്ന് ഷെയർ ചെയ്യാവോ?
2: അബ്ദുൽ കലാം സാറിന്റെ കയ്യിൽ നിന്നും എന്റെ വിദ്യാർത്ഥി NS കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് വോളണ്ടിയർ ആയി സെലക്ട് ചെയ്യപ്പെടുകയും എറണാകുളത്ത് നടന്ന പ്രോഗ്രാമിൽ അവാർഡ് വാങ്ങിക്കുന്ന ആ മൊമെന്റ്. ഞാൻ അധ്യാപക അവാർഡ് വാങ്ങിച്ച ആളാണ്. അതിൽ കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മൊമെന്റ് ആണ് എന്റെ വിദ്യാർത്ഥി. ഇപ്പോൾ അവർ മിടുക്കിയായി ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വിളിക്കാറുണ്ട്. എല്ലാ ടീച്ചേഴ്സ്ഡേക്കും അഭിനന്ദനങ്ങൾ അറിയിക്കാറുണ്ട്, ഗ്രീറ്റിംഗ്സ് അറിയിക്കാറുണ്ട്.
1: സാർ ഇപ്പോ ഒരു കൊമേഴ്സ് അധ്യാപകനാണല്ലോ, അപ്പോ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്?
2: നമുക്ക് അത് നല്ലൊരു ചോദ്യമാണ്. പ്രത്യേകിച്ചും ഈ

0: കേരളത്തിൽ എല്ലാവർക്കും ആവശ്യമാണ്. എന്തും വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണ് നമ്മളൊക്കെ. പത്ത് കിട്ടുമ്പോൾ നൂറ് കിട്ടണം, നൂറ് കിട്ടുമ്പോൾ ആയിരം കിട്ടണം എന്നൊരു പഴഞ്ചൊല്ലാണ്. പക്ഷേ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള പ്രധാനമാണ്. കേരളത്തിൽ പൈസ കിട്ടാൻ പ്രയാസമൊന്നുമില്ല. ആരോഗ്യമുള്ളവരെ സംബന്ധിച്ച്, ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് സ്കില്ലോടെ സമയം പണം കിട്ടും. എന്നാൽ അതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള പ്രധാനം.
1: ചിലവാക്കാനും എളുപ്പമാണ്.
0: ഇഷ്ടംപോലെ സോഴ്സുകളുണ്ട്, ഇഷ്ടംപോലെ സംവിധാനങ്ങൾ ചിലവാക്കാനുണ്ട്. എന്നാൽ അത് എങ്ങനെ ചിലവാക്കുന്നത് പ്രധാനമാണ്. ശൈശവത്തിൽ തന്നെ എനിക്ക് ഓർമ്മയാണ്, എന്റെ പിതാവ്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനെന്റെ സ്കൂളിൽ അടുത്തൊരു ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. അവിടെ റെക്കറിംഗ് ഡിപ്പോസിറ്റ് മാസത്തിൽ 10 രൂപ എന്റെ തരുമായിരുന്നു. ഈ 10 രൂപ കൊണ്ട് ഞാൻ ഇന്ത്യൻ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അവസാനം ഇത് വർദ്ധിച്ച് വലിയൊരു എമൗണ്ട് കിട്ടും. അത് ഞാൻ എന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഞാൻ പറഞ്ഞ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു മെസ്സേജാണത്. ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ തന്നെ ആ പൈസയുടെ ആവശ്യകത, ഹോസ്റ്റ് ബഡ്ജറ്റ് ഉണ്ട്. ഓരോ വീട്ടിലും അവരുടേതായ പിതാവും മാതാവും ഒക്കെ അറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് കുട്ടി അറിയണം, കുട്ടി അറിയണം അവിടുത്തെ പ്രയാസങ്ങൾ എന്താണെന്ന്, ബുദ്ധിമുട്ടുകൾ അറിയണം. തീർത്ത് പല പേരൻസും അറിയത്തില്ല എന്തിനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, എന്താണ്. അതുകൊണ്ടാണ് കുട്ടികൾ പല രാജ്യത്തിലേക്ക് പോവുക. അതുകൊണ്ട് ഈ പൈസ എവിടുന്നുണ്ടായി, ആര് എവിടുന്ന് കിട്ടി, അത് ലോണാണോ, ഇതോ കടം വാങ്ങിച്ചാണോ, ഇതോ ഞാൻ കഷ്ടപ്പെട്ടാണോ. കൃത്യമായി കുട്ടി അറിയുമ്പോഴാണ് കുട്ടി ഇതെന്റെയാണല്ലോ, എന്റെ പേരൻസ് കഷ്ടപ്പെട്ടതാണല്ലോ എന്ന് വിചാരം ഉണ്ടാകാൻ സാധിക്കുകയും പ്രകാരം പണത്തെ ആ തരത്തിൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ പറഞ്ഞ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ തന്നെയാണെങ്കിലും നമുക്ക് ബഡ്ജറ്റുകളുണ്ട്. മറ്റേ കേരള ബഡ്ജറ്റും ക്യാഷ് ബഡ്ജറ്റും ഒക്കെ ഒത്തിരി ബഡ്ജറ്റുകളുണ്ട്. ഇത് ഫെമിനലൈസ് ചെയ്യാൻ പറ്റും. ഓരോ വിദ്യാർത്ഥിക്കും ബഡ്ജറ്റ് വേണം. അവന് 100 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് 150 ചിലവാക്കുന്ന കുട്ടികളുണ്ട്. വീട്ടിലെ സാഹചര്യം അത് തന്നെ ആവാം. എന്നാൽ അത് 10 രൂപയെങ്കിലും അവന് സ്വന്തം മാറ്റിവെക്കാൻ സാധിക്കുന്നെങ്കിൽ, അവന് വേറെ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
1: തീർച്ചയായിട്ടും. ഇപ്പോ ഈ കോഴ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് പല പേരൻസും പറയാറുണ്ട്, ഈ ഒരു കോഴ്സ് എടുക്കണ്ട, അതിന് സ്കോപ്പ് കുറവായിരിക്കും, ഈ ഒരു കോഴ്സ് എടുത്താൽ മതി, അതാകുമ്പോ എല്ലാ ഫീൽഡിലേക്കും പോകാൻ പറ്റും എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ സാർ, ഇപ്പോ എല്ലാ ഫീൽഡിനും അതിൻ്റെതായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്, വാല്യൂ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും അത് മനസ്സിലാക്കാറില്ല. അപ്പോ ഈ കൊമേഴ്സ് ഫീൽഡിലെ സാധ്യതകൾ എന്തൊക്കെയാണ്, അത് പഠിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഏതൊക്കെ മേഖലകളിലേക്ക് കടക്കാനായിട്ട് പറ്റും?
0: ഇവിടെ പറഞ്ഞ പോലെ എല്ലാ കോഴ്സിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആവുക, ആ മേഖലയിൽ നമ്മൾ അഗ്രഗണ്യനാണെങ്കിൽ ഏത് മേഖലയെ എടുത്തോ അതിന് ഗുണമുണ്ടാവും, സംശയമുണ്ട്. ഏത് തൊഴിലിനും അതിൻ്റെ മഹത്വം ഉണ്ടാവും. കൊമേഴ്സ് കുട്ടികളെ സംബന്ധിച്ച് ബിസിനസ് മേഖല വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ മേഖലയിലെ തൊഴിൽ സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രൈവറ്റ് മേഖല വളരെ കാര്യമായി വളർന്നുകൊണ്ടിരിക്കുക. കേരളത്തിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, ഇന്റർനാഷണൽ ലെവലായിക്കോട്ടെ, അവിടെയൊക്കെ കൊമേഴ്സിന് അനന്തമായ സാധ്യതകളുണ്ട്. മാനേജ്മെന്റ് ആയിക്കോട്ടെ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ജീവനക്കാരുമായി ഇടപെടുന്നതിനെ കുറിച്ചുള്ള ബന്ധങ്ങൾ, സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അഡ്വർട്ടൈസ്മെന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ വലിയ ഒരു മേഖലയാണ്. ആ മേഖലയിലേക്ക് പോകാൻ ഏറ്റവും നല്ല മേഖല കൊമേഴ്സ് തന്നെയാണ്.
1: ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായിട്ടുള്ള സജി മോൻ സാറാണ് ലൗഡ് സ്പീക്കറിൽ എന്നോട് ഇങ്ങനെ അധ്യാപന ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെയും കുറച്ചധികം കാര്യങ്ങൾ കൂടി സാറിനോട് ചോദിച്ചറിയാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

0: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ഈ ഒരു അധ്യാപക ദിനത്തിൽ എന്റെ കൂടെയുള്ളത് വെണ്ടാൾ ശ്രീ വിദ്യാധിരാജ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കൊമേഴ്സ് അധ്യാപകനായിട്ടുള്ള സജി മോൻ സാറാണ്. അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാർ, ഇപ്പോൾ പരീക്ഷാ കാലാവുന്ന സമയത്തൊക്കെ പേരൻസ് ഭയങ്കരമായിട്ട് കുട്ടികളെ ഫോഴ്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ടി വി കാണണ്ട, അങ്ങനെയുള്ള കളിക്കാൻ പോകണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അവരാതുകൊണ്ട് പറയുന്നതാണ് എങ്ങനെയെങ്കിലും പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കണം, വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിൽ നിന്നുള്ള കോൺസെൻട്രേഷനൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു സമയത്ത് കുട്ടികളെ കടന്നു പോകുന്നൊരു മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പല കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിലൂടെ കടന്നു പോവുക. സോ പരീക്ഷാ കാലമാകുന്ന സമയത്ത് പേരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്?
1: ഈ പരീക്ഷാ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് പരീക്ഷാകാലം ഒരു കാലഘട്ടം പ്രത്യേകിച്ചില്ല. അവൻ എല്ലാ ദിവസം അപ്ഡേറ്റ് പഠിച്ചാണ് പോകുന്നത്. എന്നാൽ മെജോറിറ്റി കുട്ടികൾ അതല്ല, സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്ത കുട്ടികൾ അങ്ങനെ ആവും. അവസാന സമയങ്ങളായിരിക്കും അവർ പഠിക്കുന്നത്. അതും അവനെ മനസ്സിലാക്കിയാൽ, അല്ല അവനെ പരീക്ഷ എനിക്ക് വേണ്ടിയാണ്, പരീക്ഷയുടെ മാർക്ക് എനിക്ക് വേണ്ടിയാണ്, മാർക്ക് എടുക്കുന്നത് ഇത്ര മാർക്ക് മാർക്ക് കുറയുന്നത് നഷ്ടം എനിക്ക് തന്നെയാണ്, ടീച്ചേഴ്സിനോ പേരൻസിനോ വേറെ ആർക്കും അല്ല എന്ന് മനസ്സിലാക്കിയാൽ അവൻ സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ കാര്യങ്ങൾ പഠിച്ചു. അതുകൊണ്ട് മാനസികമായ സംഘർഷം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം സാധിക്കാനില്ല. പറഞ്ഞു മനസ്സിലാക്കുക, സ്നേഹബോധ്യ പറഞ്ഞു മനസ്സിലാക്കുക, നിനക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ കുടുംബം മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്, അവന് മനസ്സിൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചു. നിർബന്ധമായി മാറ്റിവെച്ചാൽ ഇപ്പോഴത്തെ തലമുറ അത് ഉൾക്കൊള്ളത്തില്ല എന്നുള്ള വാസ്തവം. അത്രത്തോളം റിയാക്ട് ചെയ്യും, ചിലപ്പോൾ തൽക്കാലത്തേക്ക് റിയാക്ട് ചെയ്തില്ലെങ്കിലും. എനിക്കറിയാം ഒരു പേരൻസ് MBBSനെ പഠിച്ച് പാസ്സായതിനു ശേഷം, അമ്മ എന്തിനാണ് എന്നെ MBBS വിട്ടത്? നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നല്ല പ്രൊഫഷണൽ കോഴ്സാണ്. അത് പാസ്സായ കുട്ടി ഒരു വർഷമല്ല, പാസ്സായതിനു ശേഷവും എന്തിനാണ് അമ്മയോട് ചോദിച്ചേക്കുന്നത് അത് വിട്ടതെന്ന് ചോദിക്കുമ്പോൾ അത് വലിയ അർത്ഥമുണ്ട്. കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, കുട്ടിക്ക് താല്പര്യമുള്ളതേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം അവനെ ഏൽപ്പിക്കുകയും വേണം. അവനത് സെലക്ട് ചെയ്താൽ അതിന്റെ ഗുണവും ദോഷവും കൃത്യമായും ഗൈഡ് ചെയ്യാൻ പേരൻസും ടീച്ചേഴ്സും ബാധ്യസ്ഥയാണ്. അതിൽ പ്രയാസമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞ് അവനെ മനസ്സിലാക്കാൻ സാധ്യമാക്കണം.
0: ഓക്കെ, ഫൈനലി ഈ ഒരു വേൾഡ് ടീച്ചേഴ്സ് ഡേയിൽ നമ്മുടെ ഷോ കേൾക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും, പേരൻസ് ഉണ്ടായിരിക്കും, ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും സാറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മെസ്സേജ് എന്തായിരിക്കും സാർ?
1: ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, ഏറ്റവും മഹത്തരമായ ഒരു ജോലിയാണ്. ജോലിക്കപ്പുറമായി ഇത്രയും നല്ലൊരു രാജ്യ നിർമ്മിതിക്കായി, ലോക നിർമ്മിതിക്കായി, മാനസിക മാറ്റത്തിന് വേണ്ടി ചെയ്യുന്ന വലിയൊരു ജോലിയാണ് അധ്യാപനം. അതുകൊണ്ട് നിസ്സാരമായി കാണാതെ വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, ഇഷ്ടപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് വളരെ മഹത്തരമാവും. ചില ഇരുട്ടുകളെ മാറ്റാൻ, ചില കറുപ്പുകളെ നീക്കാൻ, ചില തെറ്റുകളെ തിരുത്തുവാൻ, ചില അങ്ങനെയുള്ള നല്ല കാര്യത്തിലേക്ക് പോകാൻ സാധിക്കും. പേരൻസിനോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ നമ്മുടെ അമൂല്യങ്ങളാണ്. ഈശ്വരൻ തന്ന വലിയ അമൂല്യമായ നിധിയാണ് കുഞ്ഞുങ്ങൾ. എത്ര പണം ചിലവാക്കിയിട്ടും കുഞ്ഞുങ്ങൾ ലഭിക്കാത്തവരുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ദൈവം തരുന്ന, ഈശ്വരൻ തരുന്ന നിധിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെക്കാട്ടും മിടുക്കരാണ് അവർ. അതുകൊണ്ട് അവരെ ആ തരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കൂടെ ചേർക്കാൻ സാധിക്കുക, അവരെ കൂട്ടുപിടിക്കാൻ സാധിക്കുക, അവരുമായി കുറേ സമയം സംവദിക്കാൻ ഒരു ദിവസം നിർബന്ധമായും സമയം കണ്ടെത്തുക. നമുക്ക് നമ്മുടേതായ തിരക്കുകളൊക്കെ ഉണ്ട്, എന്നാൽ നമ്മുടെ കുടുംബമാണ് വലുത്. പഴയ കാലത്തൊക്കെ ഭക്ഷണശാലയിൽ ഭക്ഷണമേശയിൽ ഒരുമിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ആറുപേരുണ്ടെങ്കിൽ ആറുപേരും പല സമയത്ത് വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് മാറി, അത് വലിയ അപജയമാണ്. അതുകൊണ്ട് വീട് എന്ന് പറയുമ്പോൾ ഒരു സ്വർഗത്തിന്റെ മാതൃകയാണ്. എന്റെ വീട് എന്റെ സ്വർഗമാകണമെങ്കിൽ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ചേരുമ്പോഴാണ്, ഒരുമിച്ചിരിക്കുമ്പോൾ, ഒരുമിച്ച് തമാശ പറയുമ്പോൾ, ഒരുമിച്ച് കളിക്കുമ്പോൾ കിട്ടുന്നതിന്റെ ആ സന്തോഷം. ആ കുഞ്ഞ് ഒരിക്കലും മറ്റു സന്തോഷത്തിലേക്കോ മറ്റു സ്നേഹത്തിലേക്കോ പോകില്ല എന്നുള്ള ചരിത്രമാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ദൈവം തന്ന അമൂല്യമായ നിധികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ, ദുഃഖവും സങ്കടവും ഒക്കെ വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരമ്മയാണ്. അവന്റെ ചലനങ്ങൾ, അവന്റെ മാറ്റങ്ങൾ ഒക്കെ നമുക്ക് കണ്ണിലൂടെ, അവളുടെ കണ്ണിലൂടെ, അവന്റെ കണ്ണിലൂടെ മനസ്സിലാക്കാൻ ഒക്കുന്ന അമ്മയ ആകാനും അച്ഛനാകാനും മാറണം. ആ തരത്തിലേക്ക് നമ്മളെ ചേർത്ത് കുട്ടികളെ ചേർത്ത് നിർത്താൻ സാധിക്കും. കുട്ടികളോടായി പറയുന്നതേ, വളരെ സങ്കീർണമായ, വളരെ IT ഒക്കെ വളരെ സങ്കീർണമായി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയണം. ഞാൻ ആരാണ്? ഞാൻ ആരുടെ രക്ഷാകർത്തത്തിലാണ് നിൽക്കുന്നത്? ഞാൻ എവിടെയാണ് താമസിക്കുന്നത്? എൻ്റെ പേരെന്താണ്? എൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്? എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിൻ്റെയും നീതിയുടെയും നന്മയുടെയും പക്ഷത്ത് ചേർന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. പരാജയം എന്ന് പറയുന്നത് കേവലമാണ്. പരാജയപ്പെടുമ്പോൾ അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, വിജയത്തിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയി മുമ്പേ പറക്കുന്ന പക്ഷികളായി വളരുമ്പോഴാണ്, പരിശ്രമിക്കുമ്പോഴാണ് വിജയം നമ്മുടെ കൂടെ ഉണ്ടാവും. വിജയം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, ചില വിജയം. എന്നാൽ ചില വിജയങ്ങൾ അത്യന്തികമാണ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈശ്വര വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ ലക്ഷ്യബോധവും അതിനുള്ള പ്രയത്നവും അതിൻ്റെ സ്മാർട്ട് വർക്കും ഉണ്ടെങ്കിൽ ലക്ഷ്യം നമ്മളോടൊപ്പം ഉണ്ടാവും. വേറെ ചിലപ്പോൾ ചിലരൊക്കെ പറയുമായിരിക്കും, ഇവന് വട്ടാണ്, ഇവക്ക് വട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ പ്രയത്നവും വളരെ കൃത്യമാണെങ്കിൽ ഒരിക്കൽ നമ്മളോട് ആ ലക്ഷ്യത്തെ ചെല്ലാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മളെ കളിയാക്കിയവരും നമ്മളെ വേദനിപ്പിച്ചവരും ആദ്യം ക്ഷയിക്കേണ്ടതും കൈയടിക്കുന്നതും അവരായിരിക്കും. അതുകൊണ്ട് അങ്ങനൊരു ദിവസത്തിലേക്ക് നമുക്ക് മുന്നേറാം. എല്ലാ കുട്ടികൾക്കും എല്ലാവിധ

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

குட் ஈவினிங், வெல்கம் டு ஆஸ்திரியா பிரீமியர் லீக். ஒரு பியூட்டிஃபுல் ஆயிட்டு எல்லா திங்களாச்சு ദിവസം ആസ്ട്രിയാ പ്രീമിയർ ലീഗും ആയിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളത് ആർ ജെ അനാമികയാണ്. ഇന്ന് ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അല്ലേ. മറക്കാനാവാത്ത അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിച്ച ചില അധ്യാപകരുണ്ടാകും അല്ലേ. അതുപോലെ തന്നെയാണ് മലയാള സിനിമയിലും. നമ്മളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും ചിലപ്പോഴൊക്കെ പേടിപ്പിച്ചും ഒക്കെ ഒട്ടേറെ ടീച്ചർ കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ അങ്ങനെയുള്ള ചില സിനിമകളെ അധ്യാപകരെ ചുറ്റിപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനായിട്ട് പോകുന്നത്. അതായത് മലയാള സിനിമയിലെ ചില ഐക്കോണിക് ടീച്ചർ കഥാപാത്രങ്ങളുടെ ഓഡിയോ ക്ലിപ്സ് ആയിരിക്കും പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന് മുൻപായിട്ടൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ഈ ഒരു വീക്ക് മുഴുവൻ നമ്മുടെ ഗെയിമിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുന്നവരിൽ നിന്നും ഒരാളെ ഈ വരുന്ന ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ നമ്മൾ സെലക്ട് ചെയ്യും. ആ ഭാഗ്യശാലയ്ക്ക് കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു തകർപ്പൻ സമ്മാനം സ്വന്തമാക്കാട്ടോ. സോ എല്ലാവരും ഗെയിമിൽ അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം രണ്ട് കലക്കൻ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ APL ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. കൂടെയുള്ളത് RJ അനാമിക.

0: കുട്ടികളോടൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatunkara, Kuttarakara, Karunagappally.

0: ആത്മശ്രീ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിമിലെ മലയാള സിനിമയിലെ കുറച്ച് ടീച്ചർ കഥാപാത്രങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്സ് ആണ് പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ആ ഒരു ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. ഓക്കെ, ആദ്യത്തെ ഓഡിയോ ഇതാണ്.
6: ചരിത്രം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഷേ. ഒരിക്കലും നന്നാവരും തീരുമാനിച്ച പിള്ളേര് മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്.
7: പക്ഷേ നമ്മൾ അധ്യാപകർ അങ്ങനെ തീരുമാനിക്കാൻ പാടുണ്ടോ? പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും തോറ്റിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ തോൽവിയാണ്. നമ്മൾ നമ്മുടെ കടമ മറക്കുമ്പോൾ പാഴായി പോകുന്നത് ഒരു തലമുറയാണ്. ഒരു കുട്ടി വഴി പഴയ്ക്കുമ്പോൾ തകരുന്നത് ഒരു കുടുംബമാണ്. നന്നാവില്ല എന്ന് തീരുമാനിച്ചെത്തുന്ന ഈ കുട്ടികളെ നന്നാക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ?
5: യെസ്, നമ്മുടെ പൃഥ്വിരാജ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. അദ്ദേഹം അധ്യാപകനായിട്ട് എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് കേട്ടോ. 2011 റിലീസായിട്ടുള്ള ഒരു സിനിമയാണ്. ഏത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474291909047429091909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490906. 9526490906. അലക്സ് പോൾ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
3: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444-771-7171.
2: ഇരുൾമൂടിയ വഴികളിൽ അറിവിൻ വെളിച്ചമായി അക്ഷരങ്ങളിലൂടെ ലോകത്തെ കാണിച്ചു തരുന്നവർ, ഒരു തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകർന്ന കാലം കണ്ട ഏറ്റവും മികച്ച ശില്പികൾ, അധ്യാപകർ. ഇന്ന് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം.

0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ചരിത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഷേ, ഒരിക്കലും നന്നാവരും തീരുമാനിച്ച പിള്ളേര് മാത്രമാ ഇങ്ങോട്ട് വരുന്നത്.
4: പക്ഷേ നമ്മൾ അധ്യാപകർ അങ്ങനെ തീരുമാനിക്കാൻ പാടുണ്ടോ? പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും തോറ്റിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ തോൽവിയാണ്. നമ്മൾ നമ്മുടെ കടമ മറക്കുമ്പോൾ പാഴായി പോകുന്നത് ഒരു തലമുറയാണ്. ഒരു കുട്ടി വഴി പഴയ്ക്കുമ്പോൾ തകരുന്നത് ഒരു കുടുംബമാണ്. നന്നാവില്ല എന്ന് തീരുമാനിച്ചെത്തുന്ന ഈ കുട്ടികളെ നന്നാക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ?
5: നമ്മുടെ പൃഥ്വിരാജ് അധ്യാപകനായിട്ട് എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഏതാണ് ഈ ഒരു ഫിലിം എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ? ഉണ്ണിച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. കാപ്പിയൊക്കെ കുടിച്ചോ? കുടിച്ചു. മഴയൊക്കെ ഉണ്ടായിരുന്നോ ഇന്നലെ? മഴ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഉണ്ണിച്ചേട്ടാ, നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? സിനിമ ഏതാണെന്ന് മനസ്സിലായോ? ഏതാണ്? മാണിക്കക്കല്ലാണോ? ഉറപ്പാണോ? ഒരു മാറ്റവും. ഓക്കെ, എന്നാ ഈ ഒരു സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ്? കിട്ടുന്നില്ല. ഓക്കെ, വിനയചന്ദ്രൻ മാസ്റ്റർ എന്നായിരുന്നു പേര് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസേഴ്സ് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാണിക്കക്കല്ല് എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അജീഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മാണിക്കക്കല്ല്. ഉണ്ണിച്ചേട്ടൻ മെസ്സേജ് അയച്ചു ആൻസർ പറഞ്ഞിട്ടുണ്ട് മാണിക്കക്കല്ല് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ മണികണ്ഠൻ ചേട്ടൻ, രജീന ചേച്ചി, സഹദേവൻ ചേട്ടൻ, അർച്ചന ചേച്ചി, സന്തോഷ് ചേട്ടൻ, ആശ ചേച്ചി, ഷമി ചേച്ചി, അനീഷ് ചേട്ടൻ, ജിയോൺ, ശ്രീലേഖ ചേച്ചി, ശ്രീകല ചേച്ചി, അതുപോലെ തന്നെ രമ്യ ചേച്ചി, മനോജ് ചേട്ടൻ എന്നിവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മാണിക്കക്കല്ല് എന്നാണ്. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ, സമൂഹം എഴുതി തള്ളിയിട്ടുള്ള ഒരു സ്കൂളും അതിൽ പെട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികളെ കരകയറ്റിയിട്ടുള്ള ഒരു അധ്യാപകന്റെ കഥ പറയുന്ന വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്തായാലും എല്ലാ കുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണ്. എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
7: എന്ത് വായിക്കുമ്പോഴും എഴുത്തുകാരൻ എന്തുദ്ദേശിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നാണ് എല്ലാവരും നോക്കാറ്. പോവാമ്പ്ര, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നതാണ് പ്രധാനം. ശ്രദ്ധിച്ചു വായിച്ചിട്ട് അതിനെ കുറിച്ചൊരു ഉപന്യാസം എസ്സേ തയ്യാറാക്കുക, എന്നിട്ട് ലൈബ്രറിയിലേക്ക് വരിക, ഞാൻ അവിടെ ഉണ്ടാവും.
5: യെസ്, നമ്മുടെ ഫാസിൽ സാറ് സംവിധാനം ചെയ്തിട്ടുള്ള ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ്. നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. അദ്ദേഹം അധ്യാപകനായിട്ട് എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഓക്കെ, ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291909047912909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490906052669409090. മാണിക്കക്കല്ല് എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-583-115.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Standിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
5: എന്ത് വായിക്കുമ്പോഴും എഴുത്തുകാരൻ എന്തുദ്ദേശിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നാണ് എല്ലാവരും നോക്കാറ്. പോവാമ്പ്ര, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നതാണ് പ്രധാനം. ശ്രദ്ധിച്ചു വായിച്ചിട്ട് അതിനെ കുറിച്ചൊരു ഉപന്യാസം എസ്സേ തയ്യാറാക്കുക, എന്നിട്ട് ലൈബ്രറിയിലേക്ക് വരിക, ഞാൻ അവിടെ ഉണ്ടാവും.
1: യെസ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗാണ്. ഈ ഒരു സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിന്റെ പേരെന്താണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അജീഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വിനയചന്ദ്രൻ, രമ്യചേച്ചി, നെഫ്സി, മനോജ് ഏട്ടൻ, അർച്ചന ചേച്ചി, അനീഷ് ഏട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, ഷമിച്ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വിനയചന്ദ്രൻ എന്നാണ്. ഉണ്ണി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നന്ദൻ. ശ്രീകല ചേച്ചി ആൻഡ് ഫൈനലി സന്തോഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു വിനയൻ എന്നാണ് കേട്ടോ. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് വിനയചന്ദ്രനാണ്. ഈ ഒരു സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിന്റെ പേര് വിനയചന്ദ്രൻ എന്നാണ്. ഈ ഒരു സിനിമയിൽ അധ്യാപകനായിട്ട് അദ്ദേഹം എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ബേസിക്കലി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റൊമാൻസ്, അവരുടെ ആ ഒരു പ്രണയമൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. ഒരു വേറിട്ട അധ്യാപക കഥാപാത്രം നമ്മുടെ ലാലേട്ടൻ ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്തതായിട്ടൊരു ക്ലാസിക് മൂവിയിലെ ഓഡിയോ ക്ലിപ്പാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ഓഡിയോ ഇതാണ്.
6: കുട്ടികളെ, നിങ്ങളാണ് ഉയരത്തിൽ പറക്കുന്ന പട്ടങ്ങൾ. പട്ടം പറപ്പിക്കുന്ന കുട്ടി എന്നെ പോലുള്ള മാഷന്മാരും എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ. ആ നൂല് ഒരു ബന്ധനമായിട്ട് കാണരുത്, അത് പൊട്ടിച്ചു കളഞ്ഞാൽ നിയന്ത്രണം വിട്ട് താഴെ ചെളിക്കുണ്ടിൽ വീഴും.
1: യെസ്, നമ്മുടെ സിബി മലയിൽ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവിയാണ്. നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു ക്ലാസിക് മൂവിയാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണ്. ഏതാണ് ഈ ഒരു ഫിലിം എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0947-219-1909-0. ആൻസേഴ്സ് അയക്കാനായിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ 9526490909052-6699-0909. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആർജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിമിലെ മലയാള സിനിമയിലെ കുറച്ച് ടീച്ചർ കഥാപാത്രങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഓഡിയോ ക്ലിപ്സ് ആണ് ഗെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
1: കുട്ടികളെ, നിങ്ങളാണ് ഉയരത്തിൽ പറക്കുന്ന പട്ടങ്ങൾ. പട്ടം പറപ്പിക്കുന്ന കുട്ടി എന്നെ പോലുള്ള മാഷമാരും. എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം. ആ നൂല് ഒരു ബന്ധനമായിട്ട് കാണരുത്, അത് പൊട്ടിച്ചു കളഞ്ഞാൽ നിയന്ത്രണം വിട്ട് താഴെ ചെളിക്കുണ്ടിൽ വീഴും.
0: യെസ്, നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഏത് ഫിലിമിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, തനിയാവർത്തനം. മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, തനിയാവർത്തനം. അജീഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മുദ്ര. മണികണ്ഠൻ ചേട്ടൻ, നെഫ്സി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് തനിയാവർത്തനം എന്നാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, തനിയാവർത്തനം. ശ്യാം ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, തനിയാവർത്തനം. സന്തോഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മഴയെത്തും മുൻപേ. അനുപമ ആൻഡ് ബിന്ദു ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, തനിയാവർത്തനം എന്നാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് തനിയാവർത്തനമാണ്. മമ്മൂക്ക പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്, നമ്മുടെ സിബി മലയൽ സാർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഒരു അധ്യാപകനായിട്ടായിരുന്നു നമ്മുടെ മമ്മൂക്ക എത്തിയിട്ടുണ്ടായിരുന്നത്. ടീച്ചർ ബാലഗോപാലൻ എന്നൊരു ക്യാരക്ടറായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഒരു കൾട്ട് ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഈ ഒരു സിനിമയിലെ അഭിനയത്തിന് നമ്മുടെ തിലകൻ സാറിന് സെക്കൻഡ് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് തനിയാവർത്തനം. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
2: എന്റെ പേര് രവി, രവി പത്മനാഭൻ. വീട് തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ്. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് എടുക്കുക. ക്ലാസ് എടുത്ത് നിങ്ങളെയും ഇതാ പുറത്ത് നിൽക്കുന്ന ഹെഡ്മാഷ്ടറെയും ഇംപ്രസ് ചെയ്യുക. പക്ഷെ ഒരു ക്ലാസ് എടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് എന്ന് പറയുന്ന ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. എനിക്കാവശ്യം ടു വേ കമ്മ്യൂണിക്കേഷനാണ്.
0: യെസ്, നമ്മുടെ ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. വിനീത് ശ്രീനിവാസൻ, അതുപോലെ അനശ്വര രാജൻ, മാത്യു ഒക്കെ പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ്. ഏതാണ് ഈ ഒരു സിനിമ എന്നതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474291090 0947429091909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490905266409090. മെയിൻ തീര ഹീറോ എന്ന സിനിമയിലൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: Pardons gold and diamonds manufacturers and wholesalers nedumangad neyattankara kottarakara karunagapalli
6: ashriya fm 90 nadinoppa natarkoppa
7: irulmoode valikalil arivin velichamai aksharangalude logathe kaanichu tharnavar oru thalamurude swapnangalkku jeevan pagarna kaalam kanda ettavum migacha shilpigal adhyapakar ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: ഹലോ, എവിടെയാ?
3: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
2: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
2: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
4: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
5: എന്റെ പേര് രവി, രവി പത്മനാഭൻ. വീട് തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ്. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് എടുക്കുക. ക്ലാസ് എടുത്ത് നിങ്ങളെയും ഇതാ പുറത്ത് നിൽക്കുന്ന ഹെഡ്മാഷ്ടറെയും ഇംപ്രസ് ചെയ്യുക. പക്ഷെ ഒരു ക്ലാസ് എടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് എന്ന് പറയുന്ന ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. എനിക്കാവശ്യം ടു വേ കമ്മ്യൂണിക്കേഷനാണ്.
6: യെസ്, നമ്മുടെ ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഏതാണ് ഈ ഒരു ഫിലിം എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു, തണ്ണീർ മത്തൻ ദിനങ്ങൾ. ജിയോൺ, അജീഷ്, സഹദേവൻ ചേട്ടൻ, റജീന ചേച്ചി, സൂരജേട്ടൻ, അനിൽകുമാർ ചേട്ടൻ, ശ്യാം ചേട്ടൻ, ഉണ്ണി, മനോജ് ചേട്ടൻ, അർച്ചന ചേച്ചി, അനീഷ് ചേട്ടൻ, ഷമി ചേച്ചി, ശ്രീകല ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്നാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഈ ഒരു സിനിമയിൽ ഒരു ഉഡായിപ്പ് അധ്യാപകനായിട്ടായിരുന്നു നമ്മുടെ വിനീത് ശ്രീനിവാസൻ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രവി പത്മനാഭൻ എന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും അധ്യാപകനല്ല, അതിൻ്റെ അവസാനമാണ്, ആ ഒരു സിനിമ കാണുന്നതിൻ്റെ അവസാനമാണ് നമുക്ക് മനസ്സിലാവുക ശരിക്കും ഒരു ഉഡായിപ്പ് അധ്യാപകനാണ് എന്നുള്ളത്. പക്ഷെ കുട്ടികൾക്കെല്ലാം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു എന്ന് പറയാട്ടോ. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
7: ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ. പിന്നെ സേഫ്, ജാവ വളരെ സേഫ് ആണ്. മനസ്സിലാവുന്നുണ്ടാവല്ലോ അഞ്ജലിക്ക്? മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. എല്ലാവരും കേൾക്കാനാ പറയുന്നത്, മനസ്സിലായില്ലെങ്കിൽ പറയണം. ഓക്കെ.
6: യെസ്, ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. നമ്മള് പ്രേമം എന്ന സിനിമ കാണുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ഡയലോഗാണ്. നമ്മുടെ വിനയ് ഫോട്ടോ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. മറ്റേ പ്രേമം എന്ന സിനിമയിൽ നമ്മുടെ മലർ മിസ്സിനെ ഓർക്കുന്ന പോലെ തന്നെ എല്ലാവരും ഓർക്കുന്ന ഒരു കഥാപാത്രമാണ് വിനയ് ഫോട്ടോ ചെയ്തിട്ടുള്ള ഒരു അധ്യാപകന്റെ ക്യാരക്ടർ. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു സിനിമയിൽ വിനയ് ഫോട്ടോ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിന്റെ പേരെന്താണ് എന്നതാണ് ചോദ്യം. പൊതുവെ എല്ലാവരും വിളിക്കാറുള്ളത് ജാവ സാറ് എന്നാണെങ്കിലും ശരിക്കും അദ്ദേഹത്തിന് ഈ ഒരു സിനിമയിൽ ഒരു പേരുണ്ട്. അത് ഏത് പേരാണ് എന്നതാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0744290974 2919 0909 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 9090.

0: അച്ഛനൊപ്പം നാട്ടുകാർക്കൊപ്പം. വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.
2: Adhe, ready aayile?
3: Engotta?
2: Maranno, ella sheni nyayal divasangalilum, nammude Elchoil special offers inde. Veetilekku avashyamaya ella sadhanangalum offer price il.
3: Adu kollallo, angane anengil njan ready. Aljo Hypermarket Nellikundam, Aljo Supermarket Payangil Antumanno, Aljo Vilakkuravinde Bismayam.
4: Aashraya Premiere.
5: Once again, welcome back to APL with me, RJ Anamika. Studio clock lippol samiyam 5 mani kazhinju krithyam 35 minute aayirikkana njan nerthe kelpicha audio idarunu.
6: Job valare simple aanu, powerful, bhayangara powerful aanu alle, pinna safe. Job valare safe aanu, manasilavunnundavallo Anjaliki, manasilayo? Manasilayillengil paranam ketto, ellarum kekkana parayunne, manasilayillengil paranam, okay.
5: നമ്മുടെ പ്രേമം എന്ന സിനിമയിലെ വിനയ് ഫോർട്ട് പറയുന്ന ഒരു ഡയലോഗാണ്. എന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഈ ഒരു സിനിമയിൽ നമ്മുടെ വിനയ് ഫോർട്ട് ചെയ്തിട്ടുള്ള കഥാപാത്രത്തിന്റെ പേരെന്താണ്? നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. തങ്കമ്മിന് ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വിമൽ സാർ, സഹദേവൻ ചേട്ടൻ, അർച്ചന ചേച്ചി, അനിൽകുമാർ ചേട്ടൻ, മനോജ് ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, ഷമി ചേച്ചി, റജീന ചേച്ചി, അജീഷ്, അതുപോലെ മിന്നു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് വിമൽ സാർ എന്നാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. പ്രേമം എന്ന സിനിമയിൽ നമ്മുടെ വിനയ് ഫോർട്ട് ചെയ്തിട്ടുള്ള കഥാപാത്രത്തിന്റെ പേര് വിമൽ എന്നാണ്. ഈ ഒരു പ്രേമം എന്ന സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ 2015 റിലീസായിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഒരു സിനിമ അന്ന് റിലീസായ സമയത്ത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം എന്ന് പറയുന്നത് ചെറുതൊന്നും അല്ലായിരുന്നു. കാരണം നമ്മുടെ നിവിൻ പോളിയുടെ ആ ഒരു ബ്ലാക്ക് ഡ്രസ്സ്, അതുപോലെ നമ്മുടെ അനുപമ പരമേശ്വരന്റെ ഹെയർ, സായി പല്ലവിയുടെ പിമ്പിൾസ് ഒക്കെ വളരെ നോർമലൈസ് ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു അട്ടിപ്പൊളി അൽഫോൺസ് പുത്രന്റെ ഒരു മാജിക്കൽ കൈ പതിഞ്ഞിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു. ഒരുപാട് അവാർഡുകൾക്ക് നോമിനേഷൻസ് വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പ്രേമം. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഓഡിയോ ഇതാണ്.
7: ഇതിന് മലയാളത്തിൽ പേരെന്ന് പറയും, ഇംഗ്ലീഷിൽ ചോറിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? ഈ ഹോട്ടലിന് മുമ്പിലൊക്കെ മീൽസ് റെഡി ചെയ്യുന്ന എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ?
8: കണ്ടിട്ടില്ല.
7: അപ്പൊ മീൽസ് എന്ന് പറഞ്ഞാൽ ചോറ്. അപ്പൊ ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്, ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്.
5: നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തി സിബി മലയിൽ സാർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ ലാലേട്ടൻ ഒരു അധ്യാപകനായിട്ട് എത്തിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. നമ്മുടെ ശ്രീനിവാസൻ സാർ കഥ എഴുതിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഏതാണ് ഈ ഒരു സിനിമ എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291 9090, 0474219090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490906, 9526490906. പ്രേമം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: എന്റെ പേര് ശ്രീജ. ഞാൻ കാർമൽ റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ VP ഇൻചാർജ് ആയിട്ടാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇപ്പോഴത്തെ ജനറേഷന്റെ കുട്ടികളുടെ അടുത്ത് പറയാനുള്ള ഒരേ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാല്, നമ്മൾ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുക, സൊസൈറ്റിയിൽ ഉള്ള എല്ലാത്തിനും വാല്യൂ കൽപ്പിക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്കുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാൽ എന്ത് കേട്ടാലും ചാടി കയറി പ്രവർത്തിക്കും. അതിനു മുന്നേ നമ്മൾ മുതിർന്നവർ നമ്മുടെ അടുത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക, അത് ശരിയാണോ തെറ്റാണോ, എന്നിട്ട് അതിൽ പ്രവർത്തിക്കുക. സൊസൈറ്റിയിൽ നമുക്ക് എന്താണോ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഈ ഒരു ടീച്ചേഴ്സ് ഡേയിൽ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എനിക്ക് എല്ലാവരോടത്തും പറയാനുള്ളത്, ഒരു എഫക്റ്റീവ് ടീച്ചർ ആവണമെങ്കിൽ നമ്മൾ കുട്ടികളെ അറിയണം, കുട്ടികളുടെ മനസ്സറിയണം. അതുപോലെ തന്നെ ഈ ഒരു തലമുറയ്ക്കനുസരിച്ച് നമ്മൾ ടീച്ചേഴ്സും മാറാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.

0: ஸ்ரேயா எஃப்எம் 90 நாடினுப்பம் நாடார் குப்பம் விஷால் ஆப்டிகல்ஸ். மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்.
1: മലയാളത്തിൽ പേരാന്ന് പറയും, ഇംഗ്ലീഷിൽ
2: ഇംഗ്ലീഷ്
1: അറിഞ്ഞൂടെ. ഈ ഹോട്ടലിന് മുമ്പിലൊക്കെ മീൽസ് റെഡി എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ മീൽസ് എന്ന് പറഞ്ഞാൽ ചോറ്. അപ്പൊ ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്, ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്.
3: യെസ്, നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഏതാണ് ഈ ഒരു ഫിലിം എന്നതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം. അനിൽകുമാർ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, ബിനോയ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം. സോഫി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വടക്ക് നോക്കി യന്ത്രം. സൂരജേട്ടൻ, റജീന ചേച്ചി, അർച്ചന ചേച്ചി, തങ്കമ്മൻ്റെ ടീച്ചർ അജീഷ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത്, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം. സന്തോഷേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, 1 മുതൽ 0 വരെ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്നാണ് കേട്ടോ. നമ്മുടെ സിബി മലയൽ സാറ് സംവിധാനം ചെയ്ത്, നമ്മുടെ ശ്രീനിവാസൻ സാറ് തിരക്കഥ എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ്. ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള സിനിമയാണ്. ദിവാകരൻ എന്നൊരു ക്യാരക്ടറായിരുന്നു നമ്മുടെ ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അധ്യാപകനായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ബെസ്റ്റ് അവാർഡ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാഷണൽ ഫിലിം ഫോർ ബെസ്റ്റ് ഫിലിം ഓൺ അതർ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി സിനിമകളുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ക്ലബ് ബോർഡുമായിട്ട് നിങ്ങളുടെ സ്വന്തം ആർജി ഏലിക്കുട്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. സോ ഇന്നത്തേക്ക് എനിക്ക് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർജി അനാമിക സൈനിങ് ഓഫ്.

ലോക അധ്യാപക ദിനം. അറിവ് പകരുന്ന വിദ്യാലയങ്ങളുടെയും വിദ്യാർത്ഥികളുടെ ഭാവിയെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അധ്യാപകരുടെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്ന ഈ ദിനത്തിൽ തികച്ചും പ്രസക്തമായ ഒരു സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലബ് ബോർഡിലൂടെ കേൾക്കാൻ പോകുന്നത്. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം. കേരളത്തിലെ ഒരു മലയോര ഗ്രാമത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളോ കൃത്യമായ കെട്ടിടമോ അധ്യാപകരോ ഇല്ലാതെ ജീർണാവസ്ഥയിലായ ഒരു സർക്കാർ സ്കൂളിന്റെയും അവിടുത്തെ കുട്ടികളുടെയും ദാരുണമായ അവസ്ഥയാണ് ഈ ചിത്രം പങ്കുവെക്കുന്നത്. സ്വന്തം ലാഭത്തിനും വളർച്ചയ്ക്കുമായി സ്കൂൾ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്ന അഴിമതിക്കാരനായ ഒരു മാനേജറാണ് ഈ വിദ്യാലയം നടത്തുന്നത്. സാമൂഹിക പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ ഈ സിനിമ ചിത്രീകരിച്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും നമ്മുടെ നാട്ടിലെ പല സർക്കാർ സ്കൂളുകളുടെയും അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നത് ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപക ദിനത്തിൽ വിദ്യാലയങ്ങളുടെയും വിദ്യാഭ്യാസ സംവിധാനത്തിന്റെയും യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സിനിമയെക്കുറിച്ച് നമുക്ക് കൂടുതൽ

0: കേൾക്കാം. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
1: എവിടായിരുന്നു ആശാനെ? പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ. ഇവിടെ പുഴയിലും കുളത്തിലും കണ്ടിലും എന്ത് വേണ്ട, പരതാനി ഒരു സ്ഥലവും ഇല്ല.
2: പുഴയിലും കുളത്തിലും ഞാൻ ചത്തെന്ന് വിചാരിച്ച് നീയൊക്കെ സന്തോഷമാണ്.
3: എവിടായിരുന്നു ആശാനെ? വല്ല ലോക്കപ്പല മറ്റായിരുന്നോ?
2: എടാ എന്റെ പൂതിയ കണ്ടില്ലേ.
0: ഗോവിന്ദൻ മാസ്റ്ററുടെ മകനായ ദിവാകരൻ തൊഴിൽ രഹിതനാണ്. പല ജോലികൾക്കും ശ്രമിച്ചെങ്കിലും അതിലൊന്നും താല്പര്യം തോന്നാതെ വെറുതെ നടക്കുകയാണ് അവൻ. ഒടുവിൽ കേരളത്തിലെ ഒരു മലയോര ഗ്രാമത്തിലെ സ്കൂൾ അധ്യാപകനായി ജോലി ഒപ്പിക്കാൻ തന്റെ കൂട്ടുകാരനായ വിജയൻ മാസ്റ്ററുടെ ബുദ്ധിയിൽ അവൻ ഒരു വഴി കണ്ടെത്തുന്നു. അതിനായി സ്വന്തം സഹോദരിയുടെ സ്വർണമാല വരെ മോഷ്ടിച്ച് മൈസൂരിലെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ നിന്ന് വ്യാജ അധ്യാപക സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുകയാണ് ദിവാകരൻ. ഈ കള്ള സർട്ടിഫിക്കറ്റുമായി ആ ഗ്രാമീണ സ്കൂളിലേക്ക് അവൻ എത്തുന്നതോടെയാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത്.
2: അച്ഛൻ നമ്പ്യാരുടെ സ്കൂളിലെ പുതുതായി ചേരാമെന്ന മാഷ ഞാൻ.
4: ഓഹോ, അപ്പൊ താനാണ് കക്ഷി. ആട്ടെ, തനിക്ക് എന്നാ മനസ്സിലായോ?
2: പറഞ്ഞാലേ അറിയൂ,
4: താൻ ചേരാൻ പോകുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. കുഞ്ഞെന്നായിരുന്നു പറയും.
2: അയ്യോ, ഞാൻ സാർ ക്ഷമിക്കണം, അറിഞ്ഞില്ല.
4: കുഴപ്പമില്ല, കുറുപ്പ് വാഷ് പിരിഞ്ഞിട്ടിപ്പോ അഞ്ചാറ് മാസമായി. അതിനുശേഷം വേണ്ടത്ര കോഴ ചാൽ രൂപ കിട്ടാത്തതുകൊണ്ട് മാനേജർ വേറെ ആരും അപ്പോയിന്റ് ചെയ്തില്ല.
0: ആദ്യഘട്ടത്തിൽ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് വഴി ജോലി നേടാൻ ദിവാകരന് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ മറ്റൊരു വഴിയും മുന്നിലില്ലാത്തതിനാലും നാട്ടുകാരും കൂട്ടുകാരും തൊഴിലില്ലായ്മയുടെ പേരിൽ കളിയാക്കാൻ തുടങ്ങിയതിനാലും ഒടുവിൽ അവൻ ആ തീരുമാനത്തിന് വഴങ്ങുകയായിരുന്നു. എന്തു തന്നെയായാലും നീ പോയി പഠിപ്പിക്കാൻ തന്നെയാണ് പോകുന്നത്, അതുപോലെ ഇത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ വിജയൻ നൽകിയ ഉറപ്പും പിന്തുണയുമാണ് ആ തീരുമാനത്തിലേക്ക് നീങ്ങാൻ ദിവാകരന് ധൈര്യം പകർന്നത്. കൂട്ടുകാരന്റെ ഉപദേശപ്രകാരം സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗുണ്ടൻകടവ് എന്ന ഗ്രാമത്തിലേക്ക് ദിവാകരൻ തന്റെ യാത്ര തിരിച്ചു. ഭാഗ്യവശാൽ അവിടെ എത്തിയ അവൻ ആദ്യം കണ്ടുമുട്ടിയത് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ കുഞ്ഞൻ നായരെയായിരുന്നു. തികച്ചും സ്നേഹത്തോടെ പെരുമാറിയ അദ്ദേഹം സ്കൂൾ മാനേജരായ മൂപ്പനെ ആദ്യം പോയി കാണാൻ ദിവാകരനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കാൾ തന്റെ സാമ്പത്തിക ലാഭത്തിന് മാത്രം പ്രാധാന്യം നൽകിയ മൂപ്പൻ ജോലിക്ക് പകരമായി തനിക്ക് തരാനുള്ള പണം 5 മാസത്തിനകം കൊടുത്തു തീർക്കണമെന്ന് ദിവാകരനോട് നിബന്ധന വെക്കുകയും അതോടൊപ്പം അവന് തങ്ങാനുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കി നൽകുകയും ചെയ്യുന്നു.
5: ഏത് ക്ലാസ്സാ?
4: 4 ക്ലാസ് തന്നെ ആയിക്കോട്ടെ. തന്റെ ഇംഗ്ലീഷ് കേട്ട് കേട്ട് കുട്ടികൾ ഒരു വഴിക്കായിട്ടുണ്ട്.
5: ഞാൻ നിർബന്ധിച്ചിട്ടല്ലോ എനിക്ക് ഇംഗ്ലീഷ് തന്നത്, ഇവിടെ ആർക്കും പറ്റാത്തോണ്ടല്ലേ.
0: സിബി മലയിലിന്റെ സംവിധാനത്തിൽ ശ്രീനിവാസൻ തിരക്കഥയൊരുക്കി 1986 പുറത്തിറങ്ങിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം ഹാസ്യത്തിനും കൂർമതയേറിയ സാമൂഹിക വിമർശനത്തിനും പ്രാധാന്യം നൽകിയ ക്ലാസിക് മലയാള ചലച്ചിത്രമാണ്. കേരളത്തിലെ അന്ത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ അഴിമതികളെയും പോരായ്മകളെയും തികച്ചും രസകരവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ രീതിയിലാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്.
2: So, book is beautiful. Pine. Pen is beauty. Pencil is very beauty of the family and the country. In the radio, come and going of the completely boys and girls and butterflies.
0: വിനോദവും ചിന്തയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് വലിയ പ്രേക്ഷക വിമർശക പ്രശംസ പിടിച്ചുപറ്റിയ ചിത്രമാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം. രസകരമായ തമാശകൾ നിറഞ്ഞതാണ് ചിത്രത്തിന്റെ ആദ്യ പകുതിയെങ്കിൽ രണ്ടാം പകുതി ഗൗരവമേറിയതും ശക്തവുമായ ഒരു സാമൂഹിക വിഷയത്തെയാണ് ചർച്ച ചെയ്യുന്നത്. ചിത്രത്തിലെ തമാശയും വൈകാരിക മുഹൂർത്തങ്ങളും ഒരുപോലെ സന്തുലിതമായി അവതരിപ്പിച്ച് മോഹൻലാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മലയാളത്തിലെ പ്രഗത്ഭരായ മറ്റഭിനേതാക്കളുടെ നിരയും അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി. സാമൂഹിക പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ഈ സിനിമ കരസ്ഥമാക്കി.

0: ഒപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Boring.
1: ിലെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും അതിലെ അപാകതകളെയും പ്രമേയമാക്കി ഒരുക്കിയ സാമൂഹിക പ്രസക്തിയുള്ള ചിത്രമാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ട. ഈ സിനിമയാണ് ക്ലബ് ബോർഡിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർജി ഏലിക്കുട്ടി.
2: അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളായതുകൊണ്ട് ഈ സാധനങ്ങളുടെ പേര് പറഞ്ഞു തുടങ്ങിയായിരിക്കും നല്ലത്. ഈ കണ്ണാടി, പേന, പുസ്തകം, ഡെസ്ക്, ബെഞ്ച്,
3: തറാവ്, അങ്ങനെ അങ്ങനെയായിട്ട്
4: ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും.
3: അതെ,
1: യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത ഓലമേഞ്ഞ ഒരു സാധാരണ പുര മാത്രമായിരുന്നു ആ വിദ്യാലയം. സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ മാത്രമാണ് അവിടെ അധ്യാപകർ എത്തിയിരുന്നത്. ഹെഡ് മാസ്റ്റർ മറ്റധ്യാപകരായ നാണു മാസ്റ്ററെയും കോയിയെയും കല്യാണി ടീച്ചറെയും ദിവാകരന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഒപ്പം ഉച്ചക്കഞ്ഞി വെക്കാൻ സഹായിക്കുന്ന സുജാത എന്ന പെൺകുട്ടിയെയും. തുടർന്ന് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഹെഡ് മാസ്റ്റർ ദിവാകരനോട് ആവശ്യപ്പെടുന്നു. ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച് ഭയത്തോടും പരിഭ്രാന്തിയോടും നിൽക്കുന്ന ദിവാകരന് നാലാം ക്ലാസ് ധൈര്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ഹെഡ് മാസ്റ്റർ ആത്മവിശ്വാസം നൽകുകയാണ് ചെയ്യുന്നത്.
5: ഇതിന് മലയാളത്തിൽ പേരെന്ന് പറയും, ഇംഗ്ലീഷിൽ.
6: ഈ
5: ഹോട്ടലിന് മുമ്പിലൊക്കെ മീൽസ് റെഡി ചെയ്യുന്ന എഴുതി വെച്ചിരിക്കുന്ന
6: കണ്ടിട്ടില്ല.
5: അപ്പൊ മീൽസ് എന്ന് പറഞ്ഞാൽ ചോറ്. അപ്പൊ ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്. ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്.
6: അപ്പൊ ഉപ്പുമാവിന് എന്ത് പറയും?
1: ശ്രീനിവാസന്റെ മൂർച്ചയേറിയ സംഭാഷണങ്ങളും അഭിനേതാക്കളുടെ സ്വാഭാവികമായ കോമഡി ടൈമിംഗുമാണ് ഈ ചിത്രത്തിന്റെ ചിരിമുഹൂർത്തങ്ങൾക്ക് തിളക്കമേകുന്നത്. തന്റെ മൈസൂർ TTC സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന സത്യം ആരും അറിയാതിരിക്കാൻ ദിവാകരൻ നടത്തുന്ന സർവ്വശ്രമങ്ങളും അതിലൂടെ ഉണ്ടാകുന്ന ഭയവും പരിഭ്രാന്തിയും ചിത്രത്തിന്റെ ആദ്യ പകുതിയിലുടനീളം ചിരിയുടെ വലിയൊരു വിരുന്ന് തന്നെയാണ് സമ്മാനിക്കുന്നത്. താൻ കാര്യവിവരമുള്ള അധ്യാപകനാണെന്ന് വരുത്തി തീർക്കാൻ ഉപ്പുമാവ് എന്ന വാക്കിന് ദിവാകരൻ നൽകുന്ന സോൾട്ട് മാംഗോ ട്രീ എന്ന വിചിത്രമായ ഇംഗ്ലീഷ് പരിഭാഷ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്നു. വ്യാജ സർട്ടിഫിക്കറ്റുമായി വന്ന ഒരു അധ്യാപകന്റെ യോഗ്യതയില്ലായ്മയെ വളരെ രസകരമായി ഈ രംഗം തുറന്നു കാട്ടുന്നുണ്ട്.
6: അയ്യേ, മാഷിന്റെ ട്രൗസറിൽ കാക്ക തൂറി. അതിനെന്താ മാഷ ഇംഗ്ലീഷ്?
1: മലയാള സിനിമയുടെ 80s ഏറ്റവും മികച്ച പ്രതിഭകൾ ഒന്നിച്ച ചിത്രമാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം. ഏറ്റവും മികച്ചതും വൈകാരികവുമായ സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള സിബി മലയിൽ ചിത്രത്തിന്റെ ആദ്യ പകുതിയിലെ രസകരമായ ആക്ഷേപഹാസ്യത്തിൽ നിന്നും അവസാന ഭാഗങ്ങളിലെ ഗൗരവമേറിയ വൈകാരിക അന്തരീക്ഷത്തിലേക്കുള്ള മാറ്റം വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിരിക്കുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ആക്ഷേപഹാസ്യ എഴുത്തുകാരനായ ശ്രീനിവാസന്റെ മൂർച്ചയേറിയ സംഭാഷണങ്ങളും കഥാസന്ദർഭങ്ങളുമാണ് സിനിമയ്ക്ക് ഇന്നും നിലനിൽക്കുന്ന സാമൂഹിക പ്രസക്തി നൽകുന്നത്.
5: ഇതിന്റെ ഉദ്ദേശം എന്താന്ന് കാര്യമായ വല്ല പിടിയുണ്ടോ? ഈ ഇൻസ്പെക്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്?
7: അതറിഞ്ഞൂടെ, നിങ്ങൾ പഠിച്ച ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇൻസ്പെക്ഷൻ ഇല്ലേ?
5: ഇല്ല.
7: സ്കൂളിന്റെ കാര്യക്ഷമത അന്വേഷിക്കാനാണ് AU ഇൻസ്പെക്ഷൻ വരുന്നത്. നിങ്ങൾ പുതിയ ആളായതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും മറ്റും വാങ്ങി പരിശോധിക്കും.
1: വഴിവിട്ട മാർഗത്തിലൂടെ അധ്യാപകനായി എത്തുന്ന ഒരു കള്ളനിൽ നിന്നും കുറ്റബോധം കൊണ്ട് മനസ്സുമാറുന്ന മനുഷ്യനിലേക്കുള്ള ദിവാകരന്റെ ഭാവമാറ്റങ്ങൾ മോഹൻലാൽ അപാരമായ തനിമയോടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ഉച്ചകഞ്ഞി വെക്കാൻ സഹായിക്കുന്ന സുജാത ദിവാകരന്റെ ജീവിതത്തിൽ വൈകാരികമായ ഒരു വലിയ പിന്തുണയായി മാറുന്നുണ്ട്. ഈ കഥാപാത്രത്തെ മേനക മനോഹരമാക്കി സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
0: ഇയാളാണോ? എവിടെയാ ട്രെയിനിങ് കഴിച്ചത്?
5: ദിവാകരൻ.
0: എവിടെയാ ട്രെയിനിങ് കഴിച്ചതെന്ന്?
5: ഞാൻ വയനാട്ടിൽ. ബാംഗ്ലൂർ? മൈസൂർ. മൈസൂർ.
0: എന്താ ഒരു വെപ്രാളം?
8: ആദ്യമായിട്ടാണല്ലോ ഇൻസ്പെക്ഷൻ നേരിടുന്നത്, അതിന്റെ ഒരു പേടിയാ.
0: ഇയാളുടെ ക്ലാസ് ഒക്കെ എങ്ങനെ?
8: നിർത്തിക്കൊണ്ട് പറയല്ല, നല്ല ക്ലാസ്സാ. ഇംഗ്ലീഷൊക്കെ മണിമണി പോലെ പറയും. ഇംഗ്ലീഷ് മാത്രമല്ല പൊതുവെ എല്ലാ വിഷയങ്ങളും.
0: ടി സി എച്ചിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലേ?
8: അല്ലേ?
1: ബുദ്ധിമതിയും മിടുക്കിയുമായ കുട്ടിയാണ് സുജാത. ദിവാകരന് ഇംഗ്ലീഷ് കാര്യമായി അറിയില്ലെന്ന സത്യം വളരെ പെട്ടെന്ന് തന്നെ അവൾ മനസ്സിലാക്കുന്നുണ്ട്. തെറ്റായ അറിവുകൾ പകർന്നു നൽകി കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുതെന്ന് അവൾ ദിവാകരനോട് വിനയപൂർവ്വം യാചിക്കുന്നു. ഇതോടെ അവളുടെ മുന്നിൽ പെടാൻ ദിവാകരന് വലിയ മടിയും അസ്വസ്ഥതയും തോന്നി തുടങ്ങുന്നു. എന്നാൽ സുജാതയുണ്ടാക്കുന്ന രുചികരമായ ഉപ്പുമാവ് ഒന്നുകൊണ്ട് മാത്രമാണ് സ്കൂളിൽ കുട്ടികളുടെ ഹാജർ നില കുറയാതെ നിൽക്കുന്നതെന്ന് ഹെഡ്മാസ്റ്റർ ദിവാകരനോട് വെളിപ്പെടുത്തുന്നതോടെ ആ സ്കൂളിൽ സുജാതയ്ക്കുള്ള പ്രാധാന്യം അവൻ തിരിച്ചറിയുകയാണ്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കരിയർ വെറുമൊരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും പിഎസ്സി സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി എം ലിജു നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഗതാഗത സാങ്കേതിക വിദ്യകൾ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പുവച്ചത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പും സ്വിസ് നാഷണൽ സയൻസ് ഫൌണ്ടേഷനും തമ്മിൽ താൽപര്യപത്രവും കൈമാറി. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിന്റെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു എന്ന് ആരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. എതിർകക്ഷികളിൽ നിന്ന് മറുപടി ലഭിച്ച ശേഷം നിയമപരമായ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ കേസിൽ എല്ലാ ക്ലിയറൻസും കൊടുത്തത് കോൺഗ്രസ് സർക്കാരുകളാണെന്ന് ബിബി ഗോപകുമാർ എംഎൽഎ. ഇഡിയുടെ കത്തിൽ എഫ്ഐആർ പോലും ഇല്ലാതെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നും ജ്ഞാനേഷ് കുമാറിനെതിരെയുള്ള നീക്കം ഇരട്ട നീതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും പിഎസ്സി സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ അടുത്ത ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും. വനിതാ മത്സ്യത്തൊഴിലാളികളുടെ സ്വയം പര്യാപ്തതയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭവനരഹിതരായ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വീട് ലഭ്യമാക്കുന്നതിന് പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദി മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ കെഎസ്ആർടിസി ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ എറണാകുളം ബോട്ട് ജെട്ടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കെഎസ്ആർടിസിയെയും ജലഗതാഗത വകുപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുമെന്നും ബോട്ടും ബസ്സും അടക്കമുള്ള എല്ലാ ഗതാഗത സംവിധാനങ്ങളും സമയബന്ധിതമായി യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: 30 പേർക്ക് സഞ്ചരിക്കാവുന്ന പരിസ്ഥിതി സൌഹൃദമായ സൌര 2 എന്ന സോളാർ ബോട്ട് ഉപയോഗിച്ച് 2 ടൂറിസം സർവീസുകളാണ് ആരംഭിക്കുന്നത്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും തുടങ്ങി മറൈൻ ഡ്രൈവ്, വല്ലാർപാടം ദ്വീപ്, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ സന്ദർശിക്കാൻ രാവിലെ 10 തുടങ്ങുന്ന ഒരു സർവീസ് ഉണ്ടാകും. കൂടാതെ കായൽ കാഴ്ചകളും കടമക്കുടിയിലെ സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാവുന്ന തരത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന വേറൊരു സർവീസും ഉണ്ടാകും.
1: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി എം ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. എക്സൈസ്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസുകൾ തെരഞ്ഞെടുത്തത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന്. ഭാരതീയ ന്യായസംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര കായൽ പാടശേഖരങ്ങളിൽ നിന്ന് ഒന്നിച്ച് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നെല്ല് സംഭരിക്കുന്ന കർഷകർക്ക് കിലോയ്ക്ക് 6.31 രൂപയാണ് ബോണസ് നൽകുന്നത്. കേന്ദ്ര താങ്ങുവിലയ്ക്ക് പുറമെയാണ് ഈ തുക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വടക്കേ മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ബസലിക്ക റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് തിരുനാൾ പതാക ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ബസലിക്കയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ച വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് 18 ദിവസം നീണ്ടുനിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. 14 വൈകിട്ട് അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം തുടങ്ങി. 15 തിരുനാൾ ദിവസം പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ വിശ്വാസികളുടെ ശയനപ്രദക്ഷിണവും ഉണ്ടാവും.
1: കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം 5:25 പുറപ്പെടേണ്ട കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് 3:05 വൈകി രാത്രി 8:30 യാത്ര തിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. മസ്തിഷ്ക പഠന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒപ്റ്റോജെനറ്റിക്സ് സാങ്കേതിക വിദ്യയ്ക്കും ലൈഗേറ്റഡ് അയോൺ ചാനലുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കും കാൾ ഡെയ്സ്റോത്ത്, പീറ്റർ ഹെഗമാൻ, ജോർജ് നാഗൽ എന്നിവർക്കാണ് പുരസ്കാരം. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ബയോ എഞ്ചിനീയറിംഗ്, സൈക്യാട്രി, ബിഹേവിയറൽ സയൻസസ് എന്നീ വിഭാഗങ്ങളിൽ പ്രൊഫസറാണ് ഡെയ്സ്റോത്ത്. ജർമ്മൻ ബയോഫിസിസ്റ്റാണ് ഹെഗമാൻ. ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റാണ് നാഗൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 473 പോയിന്റ് ഉയർന്ന് 72,382, നിഫ്റ്റി 134 പോയിന്റ് നേട്ടത്തിൽ 22,556 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M.ലിജു നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Board.
1: തൊഴിലില്ലായ്മയുടെ ഒടുവിൽ മൈസൂരിൽ നിന്ന് വ്യാജ ടി ടി സി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് അഴിമതിക്കാരനായ ഒരു മാനേജർ നടത്തുന്ന തകർന്നു വീഴാറായ എൽ പി സ്കൂളിൽ ദിവാകരൻ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നു. ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാത്രം സ്കൂളിലെത്തുന്ന പാവപ്പെട്ട കുട്ടികളും ശമ്പളത്തിൽ മാത്രം കണ്ണുവെച്ച് ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്ന അധ്യാപകരും സ്കൂളിനെ വെറുമൊരു കച്ചവട സ്ഥാപനമായി കാണുന്ന മാനേജ്മെന്റുമെല്ലാം അന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ദാരുണമായ അവസ്ഥയാണ് ഈ സിനിമയിലൂടെ കാണിച്ചു തന്നത്. വിനോദത്തിനപ്പുറം വലിയൊരു സാമൂഹിക മുന്നറിയിപ്പാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് നൽകിയത്. ഈ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ക്ലബ് ബോർഡിലൂടെ കേൾക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജി ഏലിക്കുട്ടി.
2: സുജാത, എനിക്ക് വളരെ നന്ദിയുണ്ട്.
3: അങ്ങനെ ഒരു ഉപകാരം ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്.
2: സുജാത പറഞ്ഞിട്ടാ ക്ലാസ്സിൽ ഇത്രയും കുട്ടികള്. ജോലി
3: നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ. വയലിൽ കിളയ്ക്കാൻ പോയാ ദിവസം 10 രൂപ ഉണ്ടാക്കാം. അടുത്ത ഇൻസ്പെക്ഷൻ വരെ നിങ്ങളുടെ ജോലി സുരക്ഷിതമായല്ലോ. പക്ഷെ ഇവിടുത്തെ കുട്ടികളുടെ ഭാവിയെ പറ്റി ഒരിക്കലെങ്കിലും നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങളെന്നല്ല, ഇവിടെ ആരും അത് ഓർമ്മിക്കാറില്ല. നിങ്ങൾ ഈ സ്കൂളൊന്ന് നോക്കൂ, ഒരു പശുത്തൊഴുത്തിനേക്കാൾ കഷ്ടമല്ലേ.
1: ദിവാകരനെ കാത്ത അടുത്തി ആഘാതം മുന്നിലുണ്ടായിരുന്നത് സ്കൂളിൽ ഉടൻ തന്നെ AEO പരിശോധന ഉണ്ടാകുമെന്ന വിവരമായിരുന്നു. പുതിയതായി ജോലിയിൽ പ്രവേശിച്ച ആളായതുകൊണ്ട് ദിവാകരന്റെ സർട്ടിഫിക്കറ്റുകൾ പ്രത്യേകം പരിശോധിക്കുമെന്ന് നാണു മാസ്റ്റർ വ്യക്തമാക്കിയതോടെ ദിവാകരൻ കടുത്ത ഭയത്തിലും പരിഭ്രാന്തിയിലുമായി. അവൻ ഉടൻ തന്നെ കാര്യം കൂട്ടുകാരൻ വിജയൻ മാസ്റ്ററോട് പറഞ്ഞു. എന്നാൽ പേടിക്കേണ്ടതില്ലെന്നും പരിശോധന നടക്കുന്നതിനാൽ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കൂട്ടാൻ അയൽപ്പക്കങ്ങളിൽ നിന്ന് കൂടുതൽ കുട്ടികളെ സംഘടിപ്പിച്ചാൽ മതിയെന്നും വിജയൻ ഉപദേശിക്കുന്നു. തുടർന്ന് പുതിയ കുട്ടികളെ സ്കൂളിലേക്ക് കണ്ടെത്തിയെത്തിക്കാനുള്ള ചുമതല ദിവാകരനും സുജാതയ്ക്കുമായി നൽകപ്പെടുകയാണ്. എല്ലാ ആശങ്കകൾക്കും ഒടുവിൽ AEO പരിശോധന തടസ്സങ്ങളൊന്നുമില്ലാതെ വിജയകരമായി പൂർത്തിയായി. ഇതോടെ ദിവാകരന് വലിയൊരു ആശ്വാസമായി. എന്നാൽ ഇതിലൊന്നും സന്തോഷിച്ചിട്ട് കാര്യമായി ഒന്നുമില്ലെന്നും താല്പര്യമെടുത്ത് അറിവുകൾ വളർത്താനും കുട്ടികളെ പ്രചോദിപ്പിക്കാനും ശ്രമിക്കണമെന്ന് സുജാത അവനെ ഓർമ്മിപ്പിക്കുന്നു. അവളുടെ ഉപദേശം മനസ്സിലേറ്റിയ ദിവാകരൻ സമയം കിട്ടുമ്പോഴെല്ലാം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി.
3: ആദ്യം ഒരു നല്ല വിദ്യാർത്ഥി ആവാൻ നോക്കണം.
2: എന്നുവെച്ചാൽ?
3: ഇനിയും ഇനിയും നിരന്തരമായി പഠിക്കണം.
2: എങ്ങനെ?
3: ധാരാളം വായിച്ചും എഴുതിയും പിന്നെ ചിന്തിച്ചും. സ്വന്തമായ ഒരു ശൈലി രൂപപ്പെടുന്നത് ചിന്തയിലൂടെയാണ്. ഒരു നിമിഷം. ഒരു തുടക്കത്തിന് ഇതൊക്കെ മതിയാവും. മാഷ് ശ്രമിക്കോ.
2: തീർച്ചയായും.
3: ഒരു നല്ല അധ്യാപകനാവുമെന്ന് മാഷ് മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുക്കണം.
1: താൻ അധ്യാപകനായി അധ്വാനിച്ചുണ്ടാക്കിയ പണം ദിവാകരൻ കൂട്ടുകാരനായ വിജയൻ മാഷ് വഴി അച്ഛന് കൊടുത്തയക്കുന്നു. എന്നാൽ അത് നേരായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പണമല്ലെന്നും അതിനാൽ തനിക്ക് അത് വേണ്ടെന്നും പറഞ്ഞ് ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ആ പണം നിരസിക്കുകയാണ്. തുടർന്ന് ദിവാകരൻ ജോലി ചെയ്യുന്ന സ്കൂൾ കണ്ടെത്തി അച്ഛൻ അവനെ കാണാനെത്തുന്നു. ആദ്യം അച്ഛന്റെ മുന്നിൽ പെടാതെ മാറി നിൽക്കാൻ ദിവാകരൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവൻ അച്ഛനെ നേരിടുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ എന്നെ സന്തോഷിപ്പിച്ചിട്ടില്ല, നിന്നെക്കുറിച്ച് എനിക്ക് നാണക്കേട് മാത്രമാണ് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് അച്ഛൻ അവന്റെ മുന്നിൽ മനസ്സ് തകർന്ന് സംസാരിക്കുന്നു. കടുത്ത അപമാനം തോന്നിയ ദിവാകരൻ അച്ഛന്റെ മനോഭാവവും പെരുമാറ്റവുമാണ് തന്റെ ജീവിതം തകർത്തതെന്ന് തിരിച്ച് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി മകൻ അധ്യാപകനായി ജോലി ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ഈ വിവരം AEO അറിയിക്കുമെന്ന് അവനോട് വ്യക്തമാക്കുന്നു. അച്ഛനിൽ നിന്ന് ഇങ്ങനെയൊരു നിലപാട് ദിവാകരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല.
4: സ്കൂളിന്റെ പരിതാപകരമായ അവസ്ഥയെ കുറിച്ച് കത്തയച്ചിട്ട് എന്തായി? കത്ത് തന്നെ. ജീവനോട് നാട്ടിലേക്ക് പോകണമെന്ന് എനിക്ക് ആശയില്ലേ?
2: വാക്കുകൾ കുറച്ചുകൂടെ നിയന്ത്രിച്ചാൽ കൊള്ളായിരുന്നു. ഏത് കത്തിനെ പറ്റിയാ സംസാരിക്കുന്നത്?
4: വിദ്യാഭ്യാസ ഡയറക്ടർക്ക് താനയച്ച കത്തിനെ പറ്റി. ഹെഡ്മാസ്റ്ററെ പറ്റിയും സ്കൂളിനെ പറ്റിയും ആക്ഷേപം പറയാൻ തനിക്കെന്താ അവകാശം?
2: അവകാശത്തിന്റെ കാര്യമൊന്നും പറയണ്ട, ഇങ്ങനൊരു കത്ത് എഴുതിയിട്ടില്ല. എഴുതുമ്പോ ഞാൻ എന്റെ പേര് വെച്ച് എഴുതും.
4: ഈ കയ്യക്ഷരം ആരുടെയാ?
5: നമ്മക്ക് പുടിയിട്ടി. ഇത് നമ്മളെ നാണുമാശ കയ്യച്ചരാ.
4: എന്താ മാഷേ? അവനെ വിളിക്ക്.
6: നാണുമാഷേ ഇങ്ങനെ വരാൻ.
1: നേരെ എയുടെ അടുത്തെത്തിയ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ഗുണ്ടൻകടവ് സ്കൂളിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി പഠിപ്പിക്കുന്നത് തന്റെ മകനാണെന്ന സത്യം തുറന്നു പറയുകയും കർശന നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ മാനേജറുടെ അഴിമതി ചൂണ്ടിക്കാട്ടി ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ദിവാകരന്റെ പേരിൽ പോയ പരാതിക്കത്തിന്റെ പേരിൽ സ്കൂളിൽ വലിയ തർക്കമുണ്ടാകുന്നു. തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കുമെന്ന് മാനേജർ ഭീഷണിപ്പെടുത്തിയതിനിടെയാണ് ആ ദാരുണ സംഭവം നടക്കുന്നത്.
5: മഴ ചാറുന്നുണ്ട്,
0: ഉണ്ടെങ്കി പിന്നെ ആലോചിക്കുന്ന എന്തിന്? ബെല്ലടിച്ചേരെ.
4: വരുന്നു ജീപ്പിൽ മാനേജർ വീട്ടിൽ പോകുന്നത് കണ്ടു. ഇവിടെ ഏതോ മാഷെ പറ്റി അന്വേഷിക്കാൻ എയ്യോ വരുന്നുണ്ടെന്ന് ഇന്ന് രാവിലെ മാനേജർ പറഞ്ഞു.
5: എയ്യോക്ക് വരാതിരിക്കാലും കിടത്തി പൊടിപ്പിക്കല്ല.
1: കനത്ത മഴയും കൊടുങ്കാറ്റുമുള്ള ഒരു ദിവസം എയ്യോ വരുന്നുണ്ടെന്ന വ്യാജ വാർത്ത കാരണം കുട്ടികളെ സ്കൂളിൽ തന്നെ ഇരുത്തുകയാണ്. എന്നാൽ ശക്തമായ കാറ്റിൽ തകർന്നു വീഴാറായ ആ സ്കൂൾ കെട്ടിടം നിലം പതിക്കുകയും ദുരന്തത്തിൽ 3 പിഞ്ചു കുട്ടികൾ ദാരുണമായി മരണപ്പെടുകയും ചെയ്യുന്നു. ആ ദുരന്തം ദിവാകരന്റെ കണ്ണു തുറപ്പിച്ചു. താനൊരു വ്യാജ അധ്യാപകനാണെന്നും ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ തനിക്കും പങ്കുണ്ടെന്നും ഗ്രാമവാസികൾക്ക് മുന്നിൽ തുറന്നു സമ്മതിച്ച അവൻ സുജാതയോട് മാപ്പപേക്ഷിച്ച് പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നു. മകന്റെ ഈ സത്യസന്ധതയിൽ അച്ഛൻ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ആദ്യമായി അവനെയോർത്ത് അഭിമാനം കൊള്ളുന്നു.
4: ജോലി വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു വിഹിതം നിങ്ങളും പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ഈ തെമ്മാടുത്തത്തിന് കൂട്ടുന്നത് പണം ഉണ്ടാക്കാനായിരുന്നു, പാർട്ടി വളർത്താനായിരുന്നു. കുട്ടികളെ കൊന്ന ഈ നീചനാണ് ഏതായാലും ഞാൻ വെറുതെ വിളിച്ചത്.
1: പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചതാണെങ്കിലും ഇന്നും ഉൾനാടൻ ഗ്രാമങ്ങളിലെ തകർന്നടിഞ്ഞ സ്കൂളുകളുടെയും വിദ്യാഭ്യാസ വ്യവസ്ഥയിലെ അഴിമതികളുടെയും നേർക്കാഴ്ചയായി ഈ ചിത്രം നിലനിൽക്കുന്നു. ശ്രീനിവാസന്റെ മൂർച്ചയേറിയ തിരക്കഥയും മോഹൻലാലിന്റെ അപാരമായ അഭിനയ മികവും നെടുമുടി വേണു, ജഗതി, മേനക തുടങ്ങിയ പ്രഗത്ഭ താരങ്ങളുടെ ജീവസുറ്റ പ്രകടനവുമാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നാക്കി മാറ്റുന്നത്.
6: അത് മാത്രമാണ് സത്യം. ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ തുറന്ന് എഴുതണം. എഴുതുമോ? തീർച്ചയായും. 3 കുട്ടികളുടെ മരണത്തിന് ഇവിടുത്തെ മാനേജർ ഉത്തരവാദിയാണെങ്കിൽ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ അറിവും ബുദ്ധിശക്തി നശിപ്പിക്കാൻ ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളവും വാങ്ങി സർക്കാർ സർവീസിൽ ഇരിക്കുന്നുണ്ട്. അതിലൊരാളാണ് ഞാൻ. ഞാൻ എന്നോട് തന്നെ തെറ്റ് ചെയ്തു. ഒരിക്കലും ദയ അർഹിക്കാത്ത തെറ്റ്. മൈസൂരിൽ നിന്ന് കള്ള സർട്ടിഫിക്കറ്റ് കാശ് കൊടുത്ത് വാങ്ങി വന്ന അധ്യാപകനാണ് ഞാൻ. നമ്മുടെ നാട്ടിലെ തന്നെ ആൾക്കാരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് വ്യാപാരം അവിടെ സജീവമാക്കിയത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമാണിമാരും രാഷ്ട്രീയക്കാരും സ്വന്തം കീശ ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. എനിക്കെന്റെ തെറ്റിതിരുത്തണം. എല്ലാം നിങ്ങൾ തുറന്നെഴുതണം. നോക്കൂ, ഞാൻ വരുന്നുണ്ട് നിങ്ങളുടെ പത്രത്തിന്റെ ഓഫീസിലേക്ക്.
1: ഒരു വ്യാജ സർട്ടിഫിക്കറ്റുമായി അധ്യാപക ജോലിയിൽ പ്രവേശിച്ച ദിവാകരൻ എന്ന യുവാവിന്റെ കഥയിലൂടെയാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം സഞ്ചരിക്കുന്നതെങ്കിലും അത് അവസാനിക്കുന്നത് യഥാർത്ഥ അധ്യാപനം എന്താണെന്ന വലിയൊരു തിരിച്ചറിവിലാണ്. സ്കൂളിന്റെ തകർന്ന അവസ്ഥയും അഴിമതിക്കാരനായ മാനേജരും പരീക്ഷാ തലവേദനകളും ഉപ്പുമാവിന് സോൾട്ട് മാംഗോ ട്രീ എന്ന് നൽകുന്ന നർമ്മ മുഹൂർത്തങ്ങളുമെല്ലാം നമ്മെ ചിരിപ്പിക്കുമെങ്കിലും 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ പൊളിഞ്ഞ ദുരന്തം ദിവാകരന്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ്. താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് വ്യാജ അധ്യാപകനിൽ നിന്ന് സത്യസന്ധനായ ഒരു മനുഷ്യനായി മാറി പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ ദിവാകരൻ കാണിച്ച ധൈര്യമാണ് അയാളെ യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ ആക്കുന്നത്. കാരണം അധ്യാപനം എന്നത് വെറുമൊരു ജോലിയോ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ നേടുന്ന പദവിയോ അല്ല, മറിച്ച് വരും തലമുറയുടെ മനസ്സിനെയും ഭാവിയെയും അറിവും മൂല്യങ്ങളും നൽകി രൂപപ്പെടുത്തിയെടുക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. ഈ ലോക അധ്യാപക ദിനത്തിൽ അറിവ് പകർന്നു നൽകുക മാത്രമല്ല സ്വന്തം ജീവിതം കൊണ്ട് ശരിയും തെറ്റും തിരിച്ചറിയാൻ നമ്മെ പഠിപ്പിച്ച എല്ലാ നല്ല അധ്യാപകർക്കുമായി നമുക്ക് ഈ ചിത്രം സമർപ്പിക്കാം. നല്ല മൂല്യങ്ങളുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ അധ്യാപകർ നടത്തുന്ന ത്യാഗങ്ങളെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലബ് ബോർഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മലയാളം സിനിമ നമുക്ക് സമ്മാനിച്ച ഒട്ടനവധി മനോഹരമായ സിനിമകളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെയായി ക്ലബ് ബോർഡിൽ വീണ്ടും കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: ആശ്രയായ ഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pattens Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya nirakil kannadagalude vipulamaya shekaram Lotus Road Private Bus Stand samibam Pulaman Kottarakara.

சத்துமா இந்த டைகர் காக்க.

ബ്രേക്ക്. ഗുഡ് ഈവനിങ്, ടേക്ക് എ ബ്രേക്ക് ആണ് കേൾക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സ്റ്റോറീസ് ആണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. ഹിമപാളികൾ ഉരുകുന്നതുമായി ബന്ധപ്പെട്ട കുറെ ചിത്രങ്ങളും അതിന്റെ കുറെ ന്യൂസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. ഹിമപാളികൾ ഉരുകുന്നത് കൊണ്ട് നോർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് 6000 വർഷം പഴക്കമുള്ള അമ്പുകളാണ്. അതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിനെപ്പറ്റി കൃത്യമായി പറയാം. 1000 വർഷങ്ങളായിട്ട് ഹിമപാളികൾക്കിടയിൽ സുരക്ഷിതമായി കിടന്ന മനുഷ്യന്റെ അടയാളങ്ങൾ പതിഞ്ഞ പുരാരേഖകൾ ശേഖരിക്കുന്ന തിരക്കിലാണ് ഗവേഷകരൊക്കെ തന്നെ. അതായത് ചരിത്ര വസ്തുക്കളുടെ കണ്ടെത്തൽ ആവേശകരമാണെങ്കിലും ഭൂമിയുടെ താപനിലയിൽ ഭയാനകമായ ആഘാതമാണിതെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഗവേഷകർ. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം ആർട്ടിക് മേഖലയിലെയും പർവ്വതനിരകളിലെയും മഞ്ഞുപാളികൾ അതിവേഗം ഉരുകിയൊലിക്കുമ്പോൾ പുറത്തുവരുന്നത് ഞാനീ പറഞ്ഞ പോലെ 1000 വർഷം പഴക്കമുള്ള അപൂർവ പുരാവസ്തുക്കളാണ്. നോർവേയിലെ പ്രശസ്തമായിട്ടുള്ള യൂട്ടൻഹൈമൽ പർവ്വതനിരകളിൽ നടത്തിയ പരിശോധനയിലാണ് ശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 5000 മുതൽ 6000 വർഷം വരെ പഴക്കമുള്ള അസ്ത്രങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. 21 തിരച്ചിൽ, 48 അമ്പുകൾ. ഇൻലാൻഡ് കൌണ്ടി കൌൺസിലും ഓസ്ലോ സർവകലാശാലയിലെ മ്യൂസിയം ഓഫ് കൾച്ചർ ഹിസ്റ്ററിയും ചേർന്ന് നടത്തുന്ന സീക്രട്ട് ഓഫ് ദി ഐസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു തിരച്ചിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാങ്ഫോൺ, സ്റ്റോർഫോൺ, ഹാൻഡ് ക്ലൈഫോൺ തുടങ്ങിയ മഞ്ഞുപാളികൾക്ക് സമീപം നടത്തിയ 3 നീണ്ട തിരച്ചിലാണ് 48 പുരാതന അമ്പുകൾ ഈ സംഘം കണ്ടെത്തിയത്. ഇതിൽ ഏറ്റവും പഴക്കമേറിയത് കല്ലിൽ തീർത്ത അമ്പാണ്. കൂടാതെ 3600 വർഷം പഴക്കമുള്ളതും ചിപ്പിയുടേത് കൊണ്ട് അഗ്രം നിർമ്മിച്ചതുമായിട്ടുള്ള മറ്റൊരമ്പും അസ്ഥികളും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച മറ്റു പല അമ്പുകളും ഒക്കെ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. സാധാരണയായിട്ട് ജൈവ വസ്തുക്കൾ അന്തരീക്ഷ വായുവുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ സൂക്ഷ്മജീവി

ങ്ങളുടെ പ്രവർത്തനം മൂലം വേഗത്തിൽ നശിച്ചു പോകാറുണ്ട്. എന്നാൽ മഞ്ഞിനടിയിൽ വായുവും ഓക്സിജനും ലഭിക്കാത്ത കുറഞ്ഞ താപനിലയിലുള്ള അവസ്ഥയിൽ ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലയ്ക്കുന്നു. ഇത് പുരാതന പുരാവസ്തുക്കളെ കേടുപാടുകൾ കൂടാതെ ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. 2006 ഗവേഷണം ആരംഭിച്ചപ്പോൾ 2000 വർഷത്തിൽ താഴെ പഴക്കമുള്ള വസ്തുക്കളാണ് ലഭിച്ചിരുന്നതെങ്കിൽ നിലവിൽ വൻതോതിൽ മഞ്ഞുരുകുന്നതോടെ ഏറ്റവും ആഴത്തിലുള്ളതും പഴക്കമേറിയതുമായിട്ടുള്ള മഞ്ഞുപാളികളിൽ നിന്ന് കൂടുതൽ പുരാതന ശേഷിപ്പുകൾ ഇങ്ങനെ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. എന്തെന്നറിയോ, പുതിയ കണ്ടെത്തലുകൾ ചരിത്ര പഠനത്തിന് വലിയ സംഭാവനയാണെന്നുണ്ടെങ്കിലും ഇതിനു പിന്നിലെ പരിസ്ഥിതി നാശം ആർക്കിയോളജിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ മാറ്റമില്ലാതെ തുടർന്ന മഞ്ഞുപാളികളാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇങ്ങനെ ഇല്ലാതാകുന്നത്. നിലവിലെ അവസ്ഥ തുടർന്നാൽ 20 വർഷത്തിനുള്ളിൽ മേഖലയിലെ മഞ്ഞുപാളികൾ ഭൂരിഭാഗവും അപ്രതീക്ഷമാകുമെന്നാണ് ഗവേഷകരുടെ കണക്കുകൂട്ടൽ. അതേസമയം കണ്ടെത്തിയ പുരാവസ്തുക്കൾ നിലവിൽ ലോമിലെ നോർവീജിയൻ മൗണ്ടൻ സെന്ററിൽ പ്രത്യേക തണുപ്പുള്ള ഡിസ്പ്ലേയിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിസംബറോടെ കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾക്കും സംരക്ഷണത്തിനുമായിട്ട് ഇവ ഓസ്ട്രേലിയയിലെ മ്യൂസിയം ഓഫ് കൾച്ചർ ഹിസ്റ്ററിയിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട്. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോകണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

ബ്രിട്ടനിലെ ജനസംഖ്യ 7 കോടിയിലേക്ക് കടക്കുകയാണ്. അതായത് ബ്രിട്ടനിലെ ജനസംഖ്യ 69.5 മില്യണിൽ എത്തിയെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ വളർച്ചാ നിരക്ക് കുറയുകയാണെന്നും ഔദ്യോഗിക കണക്കുകൾ പറയുന്നുണ്ട് കേട്ടോ. നെറ്റ് മൈഗ്രേഷനിൽ വന്ന കുറവാണ് പ്രധാനമായിട്ടും ഈ വളർച്ചാ നിരക്ക് കുറയാനും ഇടയാക്കിയിട്ടുള്ളത്. 2023 റെക്കോർഡ് തലത്തിൽ എത്തിയതിന് ശേഷം നെറ്റ് മൈഗ്രേഷൻ കുത്തനെ ഇടിയുകയായിരുന്നു എന്നും ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകളിൽ പറയുന്നുണ്ട്. 2025 പകുതിയോടുള്ള കണക്കുകൾ പ്രകാരം 6,94,83,939 പേരാണ് ബ്രിട്ടനിൽ ജീവിക്കുന്നത്. തൊട്ട് മുമ്പത്തെ 12 മാസ കാലയളവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 227,665 പേർ കൂടുതലാണ്. അതായത് ഒരു വർഷത്തിൽ ജനസംഖ്യയിലുണ്ടായ വർധനവ് വെറും 0.33% മാത്രമാണെന്നർത്ഥം. 1998 ശേഷമുള്ള കോവിഡ് പ്രതിസന്ധി നിലനിന്നിരുന്ന 2020 ഒഴിച്ചുള്ള വർഷങ്ങളിലെ ഏറ്റവും കുറവ് ജനസംഖ്യ വർധനാ നിരക്കാണ്. കഴിഞ്ഞ ചില വർഷങ്ങളിൽ ജനസംഖ്യയിൽ വലിയ കുതിച്ചുകയറ്റങ്ങൾ ദൃശ്യമായിരുന്നു. ഉദാഹരണത്തിന് 2022 ജനസംഖ്യ 1.05% വർദ്ധിച്ചപ്പോൾ 23 1.04 24 0.97 ജനസംഖ്യയിലുണ്ടായ വർധന. ഇപ്പോൾ കണക്കുകൾ ഇതാ പറയുന്നത് ബ്രിട്ടനിലെ ജനസംഖ്യ 6.95 മില്യണിൽ എത്തിയെന്നാണ്. പക്ഷേ അവിടുത്തെ വളർച്ചാ നിരക്ക് കുറവാണെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ஸ்ரேயா எஃப்எம் 90 நாடினுப்பம் நாடார்குப்பம்
1: നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.

ടേക്ക് എ ബ്രേക്കിൽ മറ്റൊരു വെറൈറ്റി സ്റ്റോറിയാണ്. ഇറ്റലിയിലെ ടാക്സാനിലുള്ള തലമോണ തീരത്ത് ബയാഡൽ കനോൺ എന്ന കടൽത്തട്ടിൽ സ്ഥാപിച്ച 5 മാർബിൾ ശില്പങ്ങൾ ക്രമേണ അപൂർവ ജീവികളുടെ വാസസ്ഥലവും കൃത്രിമ പുറ്റുകളുമായി മാറുന്നതായിട്ട് ശാസ്ത്രീയ പഠനം തെളിയിച്ചിരിക്കുകയാണ്. കാസ ഡെൽ പേച്ചി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഈ ശില്പങ്ങളെ കുറിച്ച് ഗവേഷകർ ഒരു പഠനം നടത്തിയിരിക്കുന്നു. ഇവിടെ ശില്പങ്ങൾ കൃത്രിമ പുറ്റുകളായി മാറുന്നു എന്ന് പറയുമ്പോൾ ശില്പങ്ങൾ സ്വയം രൂപാന്തരപ്പെടുന്നു എന്നല്ല, മറിച്ച് ശില്പങ്ങൾക്ക് മുകളിലും ചുറ്റും കടൽ ജീവികളും പുറ്റുകളും വളർന്നു പിടിച്ച് അവയൊരു സ്വാഭാവിക ആവാസ വ്യവസ്ഥയായി മാറിത്തീരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കടലിൽ വെച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ശില്പങ്ങളുടെ ഉപരിതലത്തിൽ കടൽ പായലുകൾ, ഉറ്റുകൾ, ഹൈഡ്രോയിഡുകൾ, കടൽ ചിപ്പികൾ എന്നിവ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങി. ഇങ്ങനെ ശില്പങ്ങൾക്ക് മുകളിൽ സസ്യങ്ങളും ചെറുജീവികളും പറ്റിപ്പിടിച്ച് വളരുമ്പോൾ അവയെ ഭക്ഷണമാക്കാനും അവിടെ അഭയം കണ്ടെത്താനുമായിട്ട് ചെറുമീനുകളും കടൽ വെള്ളരികളും അർച്ചിനുകളും അങ്ങോട്ടേക്കെത്തും. സാധാരണയായിട്ട് കടലിൽ സ്വാഭാവിക പാറക്കെട്ടുകളോ പുറ്റുകളോ ഉള്ളിടത്താണ് ജീവികൾ വസിക്കുന്നത്. മണൽ മാത്രം നിറഞ്ഞ കടൽത്തട്ടിൽ ഇത്തരം ഉറപ്പുള്ള മാർബിൾ ശില്പങ്ങൾ വെക്കുമ്പോൾ ജീവികൾക്ക് ഒട്ടിപ്പിടിക്കാനും മുട്ടയിടാനും മറഞ്ഞിരിക്കാനും ഒക്കെ ഒരു കൃത്രിമ താവളം ലഭിക്കുകയാണ് ചെയ്യുന്നത്. കടലിലെ മണൽ നിറഞ്ഞ മൃദുവായ കടൽത്തട്ടുകളിൽ സസ്യങ്ങൾക്കും പായലുകൾക്കും ചെറുജീവികൾക്കും ഒട്ടിപ്പിടിച്ച് വളരാൻ പ്രതലമൊന്നും തന്നെ ലഭിക്കാറില്ല. എന്നാൽ മാർബിൾ പോലുള്ള ഉറപ്പുള്ളതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള പ്രതലം കടലിലെത്തുമ്പോൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന പായൽ വിത്തുകൾക്കും കടൽ ജീവികൾക്കും ലാർവകൾക്കും ഉറച്ചു നിൽക്കാൻ പറ്റിയ ഒരിടം ലഭിക്കുന്നു. നിയമവിരുദ്ധ ട്രോളിംഗ് തടയുന്നതിന് കോൺക്രീറ്റ് ബ്ലോക്കുകൾ സ്ഥാപിച്ചതിന് പുറമെയാണ് കലാപരമായ ശില്പങ്ങൾ സ്ഥാപിച്ചത്. ഓരോന്നും ഏകദേശം 12 ടൺ ഭാരമുള്ള മാർബിൾ കട്ടകളിൽ നിന്നാണ് കേട്ടോ കൊത്തിയെടുത്തിട്ടുള്ളത്. 2024 സെപ്റ്റംബർ 19 5 മുതൽ 6.5 മീറ്റർ വരെ താഴ്ചയുള്ള കടൽത്തട്ടിൽ ഇവ സ്ഥാപിച്ചത്. ഈ പ്രദേശത്ത് 2016 സ്ഥാപിച്ച 2 ശില്പങ്ങളും റോക്കാഡി തലമോൺ പ്രദേശത്തെ 22 ശില്പങ്ങളും അടങ്ങുന്ന ഒരു ലോക്കൽ അണ്ടർ വാട്ടർ മ്യൂസിയം തന്നെയുണ്ട്. കാണാനോ അത് വളരെയേറെ ഭംഗിയാണ്. മത്സ്യങ്ങളുടെ ആകെ എണ്ണത്തിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ജാതികളുടെ ഘടനയിൽ മാറ്റങ്ങളുണ്ടായി. 2025 ഒക്ടോബറോടെ കോറിസ് ജൂലിയസ്, ഡിപ്ലോസിഡ് ബൾഗാരിസ്, സാപ്പ സാൽപ്പ, മുള്ളസ് ബാക്കറ്റ്സ്, സെറാനസ് ക്രിബ തുടങ്ങിയ മത്സ്യങ്ങൾ ഈ ഒരു ശില്പങ്ങൾക്ക് ചുറ്റും കൂടുതലായിട്ട് കാണപ്പെട്ടു. ഈ പഠനം ഒരു തുടക്കം മാത്രമാണെന്നും കടൽ ജീവികൾക്ക് സ്ഥിരമായ ആവാസ വ്യവസ്ഥ ഉറപ്പാക്കാൻ കൂടുതൽ ദീർഘകാല പരീക്ഷണം ആവശ്യമാണെന്നും ഗവേഷകർ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണമായി പോയില്ലേ. കടലിനടിയിൽ ശില്പങ്ങൾ പ്ലേസ് ചെയ്തുകൊണ്ട്, അത് മാർബിളിൽ തീർത്ത ശില്പങ്ങൾ പ്ലേസ് ചെയ്തുകൊണ്ട് മീനുകൾക്ക് ഒരു ആവാസ വ്യവസ്ഥ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സംഗതി കൊള്ളാം.

0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ടേക്ക് എ ബ്രേക്ക്.
1: സോഷ്യൽ മീഡിയയിൽ ദിനംപ്രതി നിരവധി കൗതുകകരമായിട്ടും അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിലൊന്നായിട്ട് ഇപ്പോൾ ആളുകളുടെ മനം കവരുന്നത് ഇൻഡിഗോ എയർലൈൻസിലെ ഒരു ക്യാപ്റ്റന്റെ അവസാന സർവീസുമായി ബന്ധപ്പെട്ട അതിമനോഹരമായിട്ടുള്ള ഒരു വിടവാങ്ങൽ നിമിഷങ്ങളാണ് കേട്ടോ. അതായത് സർവീസ് അവസാനിപ്പിക്കുന്ന ക്യാപ്റ്റന് വേണ്ടി സഹപ്രവർത്തകയായിട്ടുള്ള ക്രൂ അംഗം സ്വന്തമായി കേക്ക് ബേക്ക് ചെയ്ത് നൽകി ആ യാത്ര അവിസ്മരണീയമാക്കിയിരിക്കുന്നു. ആശു യാദവ് എന്ന ജീവനക്കാരിയാണ് ഈ ക്യൂട്ട് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പങ്കുവച്ചത്. ക്യാപ്റ്റന്റെ അവസാന സർവീസിനായി ഞാൻ കേക്ക് ബേക്ക് ചെയ്തു. എല്ലാവരും അത് ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്ന വരികളോടെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഷെഫ് എന്നുമല്ല, എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞാണ് വീഡിയോയുടെ തുടക്കം. ചോക്ലേറ്റ് ബിസ്ക്കറ്റുകൾ പൊടിച്ചെടുത്ത് അതിലേക്ക് കൊക്കോ മിക്സും പഞ്ചസാരയും ബട്ടറും പാലും ചേർത്ത് മിക്സ് തയ്യാറാക്കുകയും അതിനു മുകളിൽ ബദാം വിതറുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ആദ്യത്തെ ശ്രമം വിജയകരമായതോടെ രണ്ടാമതൊരു കേക്ക് കൂടി ഇവർ തയ്യാറാക്കുന്നുണ്ട്. യാത്രയുടെ ഒടുവിൽ ഈ കേക്ക് ക്യാപ്റ്റന് സമ്മാനിക്കുകയും മറ്റു ജീവനക്കാരുമൊത്ത് സന്തോഷത്തോടെ ക്യാപ്റ്റൻ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നു. നിരവധി പേരാണ് കേട്ടോ ഈ കൗതുക വീഡിയോയ്ക്ക് ആശംസകളുമായിട്ട് എത്തിയത്. പഴയ വിമാനയാത്രകളുടെ മനോഹരമായ ഓർമ്മകൾ പങ്കുവച്ചവരും വിമാനത്തിൽ വെച്ച് കഴിച്ച ഏറ്റവും സ്വാദിഷ്ടമായ കേക്ക് ഇതാണെന്ന് അഭിപ്രായപ്പെട്ടവരും കമന്റ് ബോക്സിലുണ്ടെന്നാൽ കർശനമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്ന വിമാനത്തിനുള്ളിൽ മൂർച്ചയുള്ള വസ്തുക്കൾ വിലക്കുള്ളതിനാൽ ബദാം എങ്ങനെയാണ് അരിഞ്ഞെടുത്തത് എന്ന് ചിലരുടെ സംശയങ്ങളും ഈ വീഡിയോയിൽ സജീവമാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതിന്റെ കമന്റ് വായിക്കാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ആൾക്കാർ ചെലവഴിക്കുന്നത്. കാരണം നമ്മളൊക്കെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കമന്റുകളാണ് ഇങ്ങനെ വരാറുള്ളത്. എന്തായാലും ഇതൊരു വളരെ സന്തോഷകരമായിട്ടുള്ള സ്റ്റോറിയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ഫുൾ ബോഡി സ്കാനറുകൾ വരികയാണ്. അതായത് 5 മെട്രോ നഗരങ്ങൾ ഉൾപ്പെടെ 8 വിമാനത്താവളങ്ങളിൽ ഉടൻ ഇത് സ്ഥാപിക്കാനും പോവുകയാണ്. വ്യോമയാന ദേശീയ സുരക്ഷാ നിയന്ത്രണ അതോറിറ്റിയുടെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നടപ്പാക്കുന്ന വിപുലമായിട്ടുള്ള സുരക്ഷാ പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ ഫുൾ ബോഡി സ്കാനറുകൾ കൊണ്ടുവരുന്നത്. രാജ്യത്തെ 8 വിമാനത്താവളങ്ങളിൽ ഈ ഫുൾ ബോഡി സ്കാനറുകൾ സ്ഥാപിക്കാനുള്ള അനുമതി ലഭിച്ചതായിട്ടും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ വിമാനത്താവളങ്ങൾ എന്നറിയട്ടെ. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, കൊച്ചി, അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലാണ് സ്കാനറുകൾ സ്ഥാപിക്കുക. ഇന്ത്യൻ യാത്രക്കാരുടെ വസ്ത്രധാരണ രീതികളും സാംസ്കാരിക പ്രത്യേകതകളും കണക്കിലെടുത്ത് ഫുൾ ബോഡി സ്കാനറുകളുടെ സോഫ്റ്റ്വെയർ അൽഗോരിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വരികയാണ്. വ്യോമയാന സുരക്ഷയുടെ ദേശീയ നിയന്ത്രണ അതോറിറ്റി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നടപ്പാക്കുന്ന ഒരു വലിയ സുരക്ഷാ പദ്ധതി തന്നെയാണിത്. ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോയ ഫ്ലൈ ദുബായ് വിമാനത്തിന്റെ സഹ പൈലറ്റ് വിമാനം തകർക്കാൻ ശ്രമിക്കുന്നതിനിടെ തടയാൻ ശ്രമിച്ച ഇന്ത്യൻ പൈലറ്റിനെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് വിമാന സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കം. തെരഞ്ഞെടുത്ത 8 വിമാനത്താവളങ്ങളിൽ 3 ഇതിനകം തന്നെ അത്യാധുനിക സ്കാനറുകൾ എത്തിക്കഴിഞ്ഞു. ശേഷിക്കുന്ന 5 വിമാനത്താവളങ്ങളിൽ സ്ഥാപിക്കാൻ നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. സ്കാനറുകൾ ഉപയോഗിച്ച് ശേഖരിക്കുന്ന വിവരങ്ങൾ നിലവിൽ പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പരിശോധനാ നടപടികളിലെ പിഴവുകൾ പരമാവധി കുറയ്ക്കുന്നതിനും സംവിധാനം കൂടുതൽ കൃത്യതയോടെ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ഈ നടപടികൾ. വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഫുൾ ബോഡി സ്കാനറുകൾ ഇന്ത്യയിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ 2 തുടരുന്നുണ്ടെങ്കിലും നേരത്തെ നടത്തിയ ചില പരീക്ഷണ പദ്ധതികളിൽ യാത്രക്കാർ ഇതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതായത് യാത്രക്കാരുടെ സ്വകാര്യത സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. പുതിയ സ്കാനറുകൾ യഥാർത്ഥ ശരീരചിത്രം പ്രദർശിപ്പിക്കാത്ത തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പകരം യാത്രക്കാരന്റെ ശരീരത്തിന്റെ പൊതുവായ ത്രിമാന രൂപമാണ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുക. ഇതിലൂടെ യാത്രക്കാരന്റെ വ്യക്തിത്വമോ ശരീരത്തിന്റെ പ്രത്യേകതകളോ സുരക്ഷാ പരിശോധനയ്ക്കിടെ വെളിപ്പെടുന്നത് ഒഴിവാക്കാനാകും. യാത്രക്കാരന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്നതോ ഒളിപ്പിച്ചിരിക്കുന്നതോ ആയ സംശയാസ്പദമായിട്ടുള്ള വസ്തുക്കൾ മാത്രമായിരിക്കും സ്കാനർ ചൂണ്ടിക്കാട്ടുക. ഇന്ത്യൻ യാത്രക്കാർ സാധാരണയായി ധരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും പരിഗണിച്ചാണ് ഈ സ്കാനറുകളുടെ സാങ്കേതിക സംവിധാനം ക്രമീകരിക്കുന്നത്. വസ്ത്രങ്ങളും സംശയാസ്പദമായ വസ്തുക്കളും തമ്മിൽ കൃത്യമായി തിരിച്ചറിയാൻ പ്രത്യേക അൽഗോരിതങ്ങൾ വികസിപ്പിച്ച് സ്കാനറുകൾ ഉൾപ്പെടുത്തി വരികയാണ്. അതായത് യാത്രക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനൊപ്പം ഫലപ്രദമായ സുരക്ഷാ പരിശോധന ഉറപ്പാക്കുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീനുകളുടെ സാങ്കേതിക മാനദണ്ഡങ്ങളൊക്കെ അന്തിമമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കൊച്ചി എയർപോർട്ടിലായിരിക്കും ആദ്യമായിട്ട് ഈ ഒരു ഫുൾ ബോഡി സ്കാനർ എത്താനായിട്ട് പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
2: ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി ഹവർ.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ കൊച്ചി മെട്രോയിലെ തൂണുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിക്കാൻ വേണ്ടി പ്രത്യേക ടീം എത്തിയിട്ടുണ്ട് കേട്ടോ, അറിഞ്ഞില്ലേ? സഹോദരൻ അയ്യപ്പൻ റോഡിൽ കൊച്ചി മെട്രോ തൂണുകളോട് ചേർന്നുള്ള ഭാഗത്തെ നിരപ്പ് വ്യത്യാസം, അതായത് തറയിലെ നിരപ്പിലുണ്ടായ വ്യത്യാസം കണക്കിലെടുത്ത് ഒടുവിൽ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് ടീം എത്തിയിട്ടുള്ളത്. ഒരു തവണ നിരപ്പാക്കി റീടാറിംഗ് നടത്തിയിട്ടും പിന്നീടും ഉയര വ്യത്യാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിക്കാനും പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനുമാണ് കോഴിക്കോട് NIT നിന്നുള്ള വിദഗ്ധ സംഘം എത്തിയത്. NIT സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർ MVLR ആഞ്ജനേയലുവിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് മനോരമ ജംഗ്ഷൻ മുതൽ കടവന്ത്ര മെട്രോ സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് പരിശോധന നടത്തിയത്. ഏകദേശം 2 മണിക്കൂറാണ് ഈ ഒരു പരിശോധന നീണ്ടത്. മെട്രോ തൂണിന് താഴെ റോഡ് ഇടിഞ്ഞു താഴുന്ന ഭാഗത്തെ ഉയര വ്യത്യാസം അളന്ന് അവർ കൃത്യമായിട്ടും തിട്ടപ്പെടുത്തി. മെട്രോ തൂണിനായിട്ട് പൈലിംഗ് നടത്തിയ ഭാഗമാണ് ഉയർന്നു നിൽക്കുന്നത്. തുടർന്ന് ഇവിടെ നിന്ന് റോഡ് തുരന്ന് മണ്ണിന്റെ സാമ്പിളുകളൊക്കെ ഈ സംഘം ശേഖരിച്ചിട്ടുണ്ട്. മണ്ണിന്റെ പ്രത്യേകതയാണോ റോഡ് വീണ്ടും താഴ്ന്നു പോകാൻ കാരണമെന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് 15 ദിവസത്തിനുള്ളിൽ നഗരസഭയ്ക്ക് ഒരു റിപ്പോർട്ട് നൽകും കേട്ടോ. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നഗരസഭ പിന്നീട് എന്ത് ചെയ്യുക, അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുക. ഒരു തവണ റീടാറ് ചെയ്തിട്ടും റോഡ് പിന്നെയും താഴ്ന്ന സാഹചര്യത്തിൽ വീണ്ടും പണം മുടക്കി അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ കാര്യമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയാണ് ഇങ്ങനെ ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നത്. മനോരമ ജംഗ്ഷൻ മുതൽ നമ്മുടെ വൈറ്റില മെട്രോ സ്റ്റേഷൻ വരെയുള്ള 3.10 കിലോമീറ്റർ ഭാഗത്തെ അറ്റകുറ്റപ്പണി വൈകാതെ ആരംഭിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ഇതിനായിട്ട് 10 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പണി പൂർത്തിയാക്കാൻ 2.55 കോടി രൂപ കൂടി വേണ്ടിവരും. ഇത് തൽക്കാലം നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് കണ്ടെത്തി അറ്റകുറ്റപ്പണി നടത്താനായിരുന്നു തീരുമാനം. തൂണിനോട് ചേർന്നുള്ള റോഡ് താന്നു പോയതോടെ 300 മില്ലിമീറ്റർ വരെ നിരപ്പ് വ്യത്യാസം ഉണ്ടായി. മെട്രോ തൂണുകൾക്ക് സമീപം റോഡിൽ നിരപ്പ് വ്യത്യാസമുള്ള ഇടങ്ങളിൽ മീഡിയന്റെ ഇരുവശവും 4 മീറ്റർ വീതിയിൽ ടാർ പ്രതലം ചുരണ്ടി നീക്കിയ ശേഷം അറ്റകുറ്റപ്പണി ചെയ്യാനായിരുന്നു ആദ്യ തീരുമാനം. മെറ്റൽ മിശ്രിതം വിരിച്ച് നിരപ്പ് വ്യത്യാസം പരിഹരിച്ച ശേഷം പാതയിൽ പുതിയ ടാറിംഗ് നടത്താനായിരുന്നു പദ്ധതി. എന്നാൽ അറ്റകുറ്റപ്പണിയിലൂടെ താൽക്കാലിക പരിഹാരം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കിട്ടില്ല. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെങ്കിൽ ഈ പഠനങ്ങൾ എന്താണ് ആക്ച്വലി പ്രശ്നമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഒരു റീടാറിംഗിലോട്ടൊക്കെ പോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു, സ്റ്റേ ട്യൂൺഡ്.

ടേക്ക് എ ബ്രേക്ക്. 300,000 വർഷം മുതൽ 10,000 വർഷം മുമ്പ് വരെ യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ ഹിമമേഖലകളിൽ യഥേഷ്ടം വിഹരിച്ചിരുന്ന വൂളി മാമത്തുകളെ പുനഃസൃഷ്ടിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ശാസ്ത്രലോകം. അതായത് അറിയപ്പെടുന്ന അവസാനത്തെ വൂളി മാമത്തുകൾ BC 1650 വരെ അതിജീവിച്ചു. അതായത് ഗിസയിലെ പിരമിഡുകൾ നിർമ്മിച്ച് 1000 വർഷത്തിന് ശേഷം. വംശനാശം സംഭവിച്ച പുരാതന ആനയെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഭൂമുഖത്തേക്ക് ജീവനോട് തിരിച്ചെത്തിക്കാനുള്ള ഗവേഷണങ്ങൾ ഊർജിതമാക്കുകയാണ് ശാസ്ത്രജ്ഞർ. അമേരിക്കയിലെ ടെക്സസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ബയോടെക്നോളജി സ്ഥാപനം കൊളോസൽ ബയോസയൻസ് ആണ് ജീൻ എഡിറ്റിംഗ് മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഈ ഒരു വൻ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതായത് 2028 ആനയുമായി സാദൃശ്യമുള്ള മാമത്ത് കുട്ടിയെ സൃഷ്ടിക്കാനായിരുന്നു ശാസ്ത്രജ്ഞർ പദ്ധതി തയ്യാറാക്കിയിരുന്നത്. എന്നാൽ അതിശൈത്യത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ജീവിയെ വികസിപ്പിച്ചെടുക്കുന്നത് മുൻകൂട്ടി കരുതിയതിലും ഏറെ സങ്കീർണമാണെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞു. മാമത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ഏഷ്യൻ ആനകളുടെ DNA മാമത്തിന്റെ DNA തമ്മിൽ 99.6% സാമ്യമുണ്ട്. തുടക്കത്തിൽ ആനയുടെ DNA 60 ജീൻ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയായിരുന്നു എന്നതാണ് വിലയിരുത്തൽ. എന്നാൽ രോമക്കുപ്പായം, ചെറിയ ചെവികൾ, മഞ്ഞു പ്രദേശങ്ങളിൽ അതിജീവിക്കാനുള്ള കൊഴുപ്പ് തുടങ്ങിയ സവിശേഷതകൾ പുനഃസൃഷ്ടിക്കാൻ 150+ ജീനുകളിൽ മാറ്റം വരുത്തണമെന്ന് വിശദമായ ജീനോം മാപ്പിംഗിലൂടെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. 2030 മണ്ണിൽ കാലുകുത്തും എന്നുള്ളതാണ് വിശ്വാസം. അതായത് ഈ പറഞ്ഞ സങ്കീർണമായ ജീൻ ഘടന കൃത്യമായി ക്രമീകരിക്കാൻ ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയ്ക്കൊപ്പം അഡ്വാൻസ്ഡ് ഡീപ് ലേണിംഗ് AI സംവിധാനങ്ങളാണ് ശാസ്ത്രലോകം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 10,000,000+ ജീൻ സംയോജനങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ വിശകലനം ചെയ്യാനും ഒന്നിലധികം ജീൻ വ്യതിയാനങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഭ്രൂണത്തിലുണ്ടാകാവുന്ന മാരക വൈകല്യങ്ങൾ പ്രവചിക്കാനും AI അൽഗോരിതങ്ങൾക്ക് സാധിക്കും. AIയുടെ പങ്കാളിത്തത്തോടെ 2030 മാമത്തിനെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൊളോസൽ സംഘം വ്യക്തമാക്കി. ഗവേഷണ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പൂർണ്ണമായ ഒരു ക്ലോൺ നിർമ്മിക്കലല്ല, മറിച്ച് ആർട്ടിക് മേഖലയിലെ കൊടും തണുപ്പിൽ ജീവിക്കാനും അവിടുത്തെ ഇക്കോസിസ്റ്റം സംരക്ഷിക്കാനും ശേഷിയുള്ള ഏഷ്യൻ ആന മാമത്ത് ഹൈബ്രിഡ് ജീവിയെ സൃഷ്ടിക്കലാണ്. മാമത്തുകളെ വീണ്ടെടുക്കുന്നതിനൊപ്പം ഈ ദൗത്യത്തിലൂടെ വികസിപ്പിക്കുന്ന AI സാങ്കേതങ്ങളും ജീൻ സാങ്കേതിക വിദ്യയും നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന ആനകളുടെ സംരക്ഷണത്തിനും മനുഷ്യന്റെ ആരോഗ്യ മേഖലയിലും വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിത്തിരിവാകുമെന്നും ഗവേഷകർ പറയുന്നു. അപ്പൊ 2030 വൂളി മാമത്ത് ജീൻ എഡിറ്റിംഗിലൂടെ മണ്ണിൽ കാലുകുത്തുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ. ഈ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയോട് കൂടി ഇന്നത്തെ ടേക്ക് ബ്രേക്ക് വൈറ്റ് ചെയ്യുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഈ വിദ്യാലയങ്ങളിലെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഈ ജീവിതം കൊണ്ട് നമ്മൾ ഓരോരുത്തരും പഠിച്ചെടുക്കുന്നത്. ലൈഫ് ഒരു അധ്യാപകനാകുമ്പോൾ അതിന് സിലബസുകളില്ല, മുൻകൂട്ടി നിശ്ചയിച്ച ടൈം ടേബിളുമില്ല. എപ്പോൾ വേണമെങ്കിലും പരീക്ഷകൾ നടക്കാം. പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ചപ്പോൾ ജീവിതം നമ്മളെ മനുഷ്യരെ വായിക്കാൻ പഠിപ്പിച്ചു. ചിലർ സ്നേഹത്തിലൂടെ, മറ്റു ചിലർ സങ്കടങ്ങളിലൂടെ നമുക്ക് പാഠങ്ങൾ തന്നു. ക്ലാസ് മുറികളിൽ തെറ്റിയാൽ തിരുത്താൻ അധ്യാപകരുണ്ടായിരുന്നു. എന്നാൽ ലൈഫിൽ നമ്മൾ തന്നെയാണ് ഈ തെറ്റുകൾ തിരിച്ചറിയേണ്ടതും സ്വയം തിരുത്തേണ്ടതും. അതുകൊണ്ട് തന്നെ ലൈഫ് നൽകുന്ന പാഠങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കില്ല. അവ ഹൃദയത്തിലാണ് ഏറ്റവും ആഴത്തിൽ പതിയുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാ ഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാ ഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ജീവിതം നൽകുന്ന ഏറ്റവും വലിയ പാഠങ്ങൾ മിക്കവാറും ഒളിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ പരാജയങ്ങളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊന്ന് കൈവിട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വിശ്വസിച്ച ഒരാൾ നമ്മളെ തനിച്ചാക്കി പോകുമ്പോൾ, അവിടെയാണ് ആക്ച്വലി ജീവിതം അതിൻ്റെ ഏറ്റവും കഠിനമായ ക്ലാസ് എടുക്കുന്നത്. കരഞ്ഞ് തളർന്നുറങ്ങിയ എത്രയോ രാത്രികൾക്ക് ശേഷം ഒന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മൾ പുതിയൊരു മനുഷ്യനായി മാറിയിട്ടുണ്ടാവും. ഇന്നലത്തെ സങ്കടങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് ആരും പറഞ്ഞു തരാൻ തന്നെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വീഴ്ചകളിൽ നിന്ന് എങ്ങനെ ഒറ്റയ്ക്ക് എഴുന്നേൽക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ലൈഫ് തരുന്ന ഇത്തരം കൈപ്പേറിയ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളാണ് പിന്നീട് നമ്മുടെ ഏറ്റവും വലിയ കരുത്തായി മാറുന്നതും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാ ഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാ ഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സമയമാണ്. ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ പാഠം. എല്ലാം പെട്ടെന്ന് വേണം. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ഇപ്പോൾ തന്നെ നടക്കണമെന്ന് വാശി പിടിച്ചിരുന്ന ഒരു കുട്ടിക്കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ വലുതാകും തോറും ജീവിതം നമ്മോട് സ്വകാര്യമായി പറഞ്ഞു, ക്ഷമിക്കുക, ചിലതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ടെന്ന്. ചില കാത്തിരിപ്പുകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചേക്കാം. ചില മൗനങ്ങൾ നമ്മളെ ഒരുപക്ഷെ ശ്വാസം മുട്ടിച്ചേക്കാം. പക്ഷെ ആ കാത്തിരിപ്പുകൾക്കൊടുവിൽ ലൈഫ് നമുക്കായി കരുതി വെച്ച ഉത്തരങ്ങൾ കിട്ടുമ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിയും, ആ കാത്തിരിപ്പിന് എന്തെന്നില്ലാത്ത ഒരർത്ഥമുണ്ടായിരുന്നു എന്ന്. ചില മുറിവുകൾ ഉണങ്ങാൻ സമയം വേണം. ചില മനുഷ്യരെ മനസ്സിലാക്കാൻ സമയം വേണം. ക്ഷമയോടെ കാത്തിരിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് മറ്റാരുമല്ല, ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുന്ന ഈ വലിയ ജീവിതം തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില യാത്രകളിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടാറുണ്ട് അല്ലെ. ചിലർ നമ്മളോടൊപ്പം കുറച്ചു ദൂരം മാത്രം നടക്കാൻ വന്നവരാവും. മറ്റു ചിലർ യാത്രയുടെ അവസാനം വരെ കൂടെ ഉണ്ടാവും. മനുഷ്യരെ എങ്ങനെ തിരിച്ചറിയണമെന്ന് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കണ്ടുമുട്ടലുകളിലൂടെയും വേർപിരിയലിലൂടെയുമാണ്. നമ്മൾ ജീവനതുല്യം സ്നേഹിച്ചവർ പെട്ടെന്നൊരു ദിവസം അപരിചിതരായി മാറുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ആരും ഇവിടെ ശാശ്വതമല്ല എന്ന പാഠം. അമിതമായ പ്രതീക്ഷകൾ പലപ്പോഴും വലിയ നിരാശകളിലേക്കാണ് നമ്മളെ നയിക്കുക എന്ന് ഓരോ അനുഭവങ്ങളിലൂടെയും ഈ ലൈഫ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ആരോടും പരാതികളില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാനും തനിച്ചുള്ള യാത്രകളെ സ്നേഹിക്കാനും നമ്മളെ പഠിപ്പിക്കാൻ ഇത്തരം വേർപിരിയലുകൾക്ക് കഴിയാറുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: ഉഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എപ്പോഴും സങ്കടങ്ങളിലൂടെ മാത്രമാണ് ഈ ലൈഫ് നമുക്ക് ഓരോ പാഠങ്ങളും നൽകുന്നത്. ഒരിക്കലല്ല, ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നിന്ന് പോലും ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കാറുണ്ട്. വല്ലാതെ തളർന്നിരിക്കുന്ന ഒരു സമയത്ത് എവിടെ നിന്നോ വരുന്ന ആശ്വാസത്തിൻ്റെ ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ വഴിയിൽ വച്ച് കണ്ടുമുട്ടുന്ന ഒരു പഴയ സുഹൃത്തിൻ്റെ സ്നേഹം നിറഞ്ഞ പുഞ്ചിരി, അതുമല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പെയ്യുന്ന ഒരു മഴ, ഇതൊക്കെ മതിയാവും നമ്മുടെ വലിയ വലിയ സങ്കടങ്ങളെ മായ്ച്ചു കളയാൻ. വലിയ വലിയ നേട്ടങ്ങളിൽ മാത്രമല്ല, ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ഒരുപാട് സന്തോഷം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഈ ജീവിതം നമ്മളെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കും. ഇന്നലെക്കുറിച്ചുള്ള ഓർമ്മകളിലും നാളെക്കുറിച്ചുള്ള ആശങ്കകളിലും കുരുങ്ങിപ്പോവാതെ കിട്ടിയ ഈ നിമിഷത്തെ പൂർണ്ണമായി എൻജോയ് ചെയ്യാൻ പഠിക്കുന്നിടത്താണ് നമ്മൾ ലൈഫിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളാകുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്ന പോലെ തന്നെ പ്രധാനമാണ്. പണ്ട് പഠിച്ചു വെച്ച ചില കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പഠിക്കുന്നത്. നമ്മൾ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന പല ചിന്താഗതികളും മനുഷ്യരെക്കുറിച്ചുള്ള പല മുൻവിധികളും തീർത്തും തെറ്റായിരുന്നു എന്ന് ഈ ലൈഫ് പല പല ഘട്ടങ്ങളിലായി നമുക്കൊക്കെ കാണിച്ചു തരും. അപ്പോൾ അത് അംഗീകരിക്കാനും മാറി ചിന്തിക്കാനും നമ്മളൊക്കെ തയ്യാറാകണം. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ തന്നെ പാകപ്പെടുത്തിയെടുക്കാൻ നമുക്കൊക്കെ പറ്റണം. ആക്ച്വലി ഒരു നദി ഒഴുകുന്ന പോലെയാണ് ജീവിതം. അതിന് ചിലപ്പോൾ വലിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഗതി മാറി ഒഴുകേണ്ടി വന്നേക്കാം. അവിടെയെല്ലാം ആ ഒഴുക്കിനൊപ്പം നീങ്ങാൻ നമ്മളൊക്കെ പ്രാപ്തരാകുന്നത്. ഇതുവരെ നമ്മൾ നേടിയെടുത്ത മാറ്റങ്ങളെ ഭയക്കാതെ പുഞ്ചിരിയോടെ ഉൾക്കൊള്ളാൻ പഠിക്കുന്നതാണ് ലൈഫിൻ്റെ വലിയൊരു വിജയരഹസ്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ഒരു പഠനം തുടങ്ങുന്നുണ്ട്. നമ്മൾ അവസാന ശ്വാസം വരെ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഈ ലോകത്ത് നമ്മൾ എത്ര വലിയ ഉന്നത ബിരുദങ്ങൾ നേടിയാലും ലൈഫ് തരുന്ന ആ സർട്ടിഫിക്കറ്റിന് പകരം മറ്റൊന്നുമാകില്ല. കാരണം അതിലെഴുതിയിരിക്കുന്നത് നമ്മുടെയൊക്കെ വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും പുഞ്ചിരിയുടെയും അതിലുപരി അതിജീവനത്തിൻ്റെയും കഥകളാണ്. ഓരോ ദിവസവും പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ തയ്യാറുള്ള ഒരു വിദ്യാർത്ഥിയായി നമുക്ക് മാറാം. പരാജയങ്ങളെ പാഠങ്ങളായും വിജയങ്ങളെ പ്രോത്സാഹനങ്ങളായും കാണാം. നമ്മൾ കടന്നുപോയ വഴികളും നമ്മൾ അനുഭവിച്ച വേദനകളുമാണ് ഇന്നത്തെ നമ്മളെ രൂപപ്പെടുത്തിയത് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ ലൈഫിനോട് വല്ലാത്തൊരു നന്ദി തോന്നും. അതെ, പുറത്ത് എത്ര വലിയ അധ്യാപകരുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരാൻ ജീവിതമെന്ന അധ്യാപകന് മാത്രമേ സാധിക്കൂ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം

0: സാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏഴാം ബഹറിന്റെ അക്കരെ നിന്നൊരു കസ്തൂരി മണമുള്ള കാറ്റ്,
2: കാറ്റ്, കാറ്റ്, കാറ്റ്.
1: തങ്ങളുപ്പാപ്പാന്റെ വിരലിൽ മിന്നണ മോതിരക്കല്ലിന്റെ രംഗ്,

0: సగమపనిసగా
1: మగ సని సపని మ పగ మ పని సని బ మగ మ బ మగ బ మగ సని సబ.

സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല. എങ്കിലും എൻ്റെ രാധ, സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവളെൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നൂൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.